0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 8 വെള്ളിയാഴ്ച. കൊലവർഷം 1201, മേടമാസം 25 ഉത്രാടം നക്ഷത്രം. വിഖ്യാത നാടകകൃത്ത് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞ ഒരു വാചകമുണ്ട്, ജീവിതം എന്നത് നമ്മളെ തന്നെ കണ്ടെത്തലല്ല, നമ്മളെ തന്നെ സൃഷ്ടിക്കലാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഭാഗ്യം എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിചാരിച്ച് അത് തേടി നടക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും അത് പടുത്തുയർത്തേണ്ടതും നമ്മൾ തന്നെയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ സൃഷ്ടി ഇന്ന് തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സന്ധ്യാവേളകൾ പ്രാർത്ഥനയുടേതാണ്. എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ജീവിതത്തിൽ സുഖവും ദുഃഖവും ദ്വന്ദ്വങ്ങളാണ്. എളുപ്പമുള്ള ഒരു ജീവിതത്തിനു വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ഏത് പ്രതിസന്ധിയെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ശക്തി നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വാക്കുകളാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ യഥാർത്ഥ മുഖം. അതിൻ്റെ നിറമാകട്ടെ നമ്മുടെ പെരുമാറ്റവും അതിലെ വിശുദ്ധിയും. അതുകൊണ്ടാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത്. എല്ലാവരെയും എല്ലായ്പ്പോഴും സന്തുഷ്ടരാക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ പെരുമാറാൻ നാം വിചാരിച്ചാൽ സാധിക്കും.

സാധനം. ഭഗവാനി, നീ ആത്മാവാണ്. എന്റെ ബുദ്ധി പാർവതീ ദേവിയാണ്. എന്റെ ജീവശക്തി ഇന്ദ്രിയങ്ങൾ നിന്റെ പരിചാരകരാണ്. എന്റെ ശരീരം ഭഗവാനി നിന്റെ വാസസ്ഥലമാണ്. വസ്തുനിഷ്ഠമായ ലോകത്തെ അനുഭവിക്കുക എന്നത് അങ്ങയുടെ ആരാധനയാണ്. എന്റെ കാലുകൾ ഉപയോഗിച്ചുള്ള സഞ്ചാരം നിന്റെ പ്രദക്ഷിണമാകട്ടെ. എന്റെ നിദ്ര സമാധി അവസ്ഥയാണ്. എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്നെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളും ശ്രുതിഗീതങ്ങളുമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങയുടെ ആരാധന മാത്രമാണ്. മറ്റൊരു പ്രാർത്ഥനയാകട്ടെ ഇപ്രകാരമാണ്. ആനാ

അല്ല ദൈവമേ മഹേശ്വര, അങ്ങയുടെ ഭക്തനായ എനിക്ക് നിന്റെ കാരുണ്യവും കൃപയും കൊണ്ട് രോഗദുരിതങ്ങളില്ലാത്ത ജീവിതവും ജീവിതാവസാനം വരെ ഭഗവത് കടാക്ഷത്തോടെ ആയാസപ്പെടാതെ അപകടരഹിതമായ സുഖമരണം നൽകണേ എന്നായിരുന്നു നമ്മുടെ പൂർവിക പ്രാർത്ഥിച്ചിരുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ സനാതനധർമ്മ ദർശനം മനസ്സിലാക്കി ലോക നന്മയ്ക്കായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 8-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 2-ാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനി സഖ്യകക്ഷികൾക്ക് മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങിയതിന്റെ ആഘോഷമായി മെയ് 8 വിക്ടറി ഇൻ യൂറോപ്പ് ഡേ ആയി ആചരിക്കുന്നു. മെയ് 7 കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും മെയ് 8 ഇത് പ്രാബല്യത്തിൽ വന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന 6 വർഷം നീണ്ട ഭീകരമായ യുദ്ധത്തിന് യൂറോപ്പിൽ വിരാമമായ നിമിഷമായിരുന്നു ഇത്. ലണ്ടനിലും പാരീസിലും ജനങ്ങൾ തെരുവിലിറങ്ങി വിജയമാഘോഷിച്ചു. എങ്കിലും പസഫിക് മേഖലയിൽ ജപ്പാനെതിരെയുള്ള യുദ്ധം അപ്പോഴും തുടർന്നിരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നായി ഈ ദിവസം ഇന്നും സ്മരിക്കപ്പെടുന്നു. മനുഷ്യരാശിയെ 100 ആണ്ടുകളോളം വേട്ടയാടിയ വസൂരി എന്ന മാരക രോഗം ലോകത്തു നിന്ന് പൂർണമായും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980 മെയ് 8. ഒരു പകർച്ചവ്യാധിയെ മനുഷ്യൻ ശാസ്ത്രീയമായി പൂർണമായും തോൽപ്പിച്ച ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. എഡ്വേർഡ് ജെന്നർ വികസിപ്പിച്ച വാക്സിനേഷൻ രീതിയും ആഗോളതലത്തിൽ നടന്ന കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയും കാഴ്ചശക്തിയും ശാരീരിക രൂപവും തകർക്കുകയും ചെയ്തിരുന്ന ഈ രോഗത്തിന്റെ അന്ത്യം വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കൃത്രിമ ഓക്സിജന്റെ സഹായമില്ലാതെ ആദ്യമായി മനുഷ്യൻ കീഴടക്കിയത് 1978 മെയ്. പർവ്വതാരോഹകരായ റെയിൻഹോർഡ് മെസ്നർ, പീറ്റർ ഹേബ്ലർ എന്നിവരാണ് ഈ സാഹസിക നേട്ടം കൈവരിച്ചത്. ഉയർന്ന ഉയരങ്ങളിലെ കുറഞ്ഞ ഓക്സിജൻ നിലയിൽ മനുഷ്യ ശരീരത്തിന് അതിജീവിക്കാൻ കഴിയില്ല എന്ന അന്നത്തെ ശാസ്ത്രീയ നിഗമനങ്ങളെ തിരുത്തിക്കുറിച്ചതായിരുന്നു ഇവരുടെ യാത്ര. പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും അവിശ്വസനീയമായ നേട്ടങ്ങളിൽ ഒന്നായി ഇത് ഇന്നും പഠിക്കപ്പെടുന്നു. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ കരുത്തിന്റെ പ്രതീകമായി ഈ ദിവസം അറിയപ്പെടുന്നു. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരുന്ന 1924 മെയ് മാസത്തിലെ ദിവസങ്ങൾ സമരത്തിന് വലിയ ജനപിന്തുണ ലഭിച്ച കാലമായിരുന്നു. ആയുധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അഹിംസാത്മകമായ രീതികൾ പിന്തുടരാൻ ഗാന്ധിജി നൽകിയ നിർദ്ദേശങ്ങൾ മെയ് 8 പോലുള്ള ദിവസങ്ങളിൽ സത്യാഗ്രഹികൾ കർശനമായി പാലിച്ചിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി പ്രതിഷേധം തുടർന്നത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ലഭിക്കാൻ ഇത്തരം ദിവസങ്ങളിലെ സംഘടിത നീക്കങ്ങൾ കാരണമായി. ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരുമയുടെയും ക്ഷമയുടെയും പുതിയ മാതൃകയാണ് വൈക്കം അന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ദിനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 8-ാം തീയതി, ലോക റെഡ് ക്രോസ് റെഡ് ക്രസന്റ് ദിനം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ലോകത്തിന്റെ ഏതു കോണിലും ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമെത്തിക്കുന്ന റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമാണ് ഈ ദിനമായി ആചരിക്കുന്നത്. 1828 മെയ് 8 ഈ മഹാനായ മനുഷ്യസ്നേഹി ജനിച്ചത്. യുദ്ധഭൂമിയിലോ പ്രകൃതിക്ഷോഭങ്ങളിലോ മുറിവേറ്റവർക്കും നിസ്സഹായരായവർക്കും താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന രൂപീകൃതമായത്. സമാധാനത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ഹെൻറി ഡ്യൂനന്റ്. 1859 സോൾഫെറിനോ യുദ്ധഭൂമിയിലെ ദയനീയ കാഴ്ചകൾ കണ്ട് മനസ്സ് നൊന്ത അദ്ദേഹം എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന പുസ്തകമാണ് പിന്നീട് റെഡ് ക്രോസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ ജനനത്തിന് കാരണമായത്. മനുഷ്യരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുക, ഒരു പക്ഷത്തോടും ചേരാതെ സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കുക, യാതൊരു ലാഭേച്ഛയുമില്ലാതെ സേവനം ചെയ്യുക, ഇതൊക്കെയാണ് റെഡ് ക്രോസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള 10,00,000 സന്നദ്ധ പ്രവർത്തകർ രക്തദാനം, ദുരന്ത നിവാരണം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ മേഖലകളിൽ റെഡ് ക്രോസിന് കീഴിൽ അണിനിരക്കുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സുരക്ഷിതത്വം പോലും നോക്കാതെ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള റെഡ് ക്രോസ് പ്രവർത്തകർക്ക് ഈ ദിനത്തിൽ നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. സേവനം ചെയ്യുക എന്ന വലിയ സന്ദേശം നമുക്കും ജീവിതത്തിൽ പകർത്താം. എല്ലാവർക്കും ലോക റെഡ് ക്രോസ് ദിന ആശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: info@7.
5: നമസ്കാരം. info@7 ആരംഭിക്കുന്നു. ഞാൻ സു. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്നത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനറെ നിയമിക്കുന്നു. ഡേറ്റാ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCയുമാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിൽ പ്രായോഗിക പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം May 14 രാവിലെ 11 സെൻട്രൽ നടക്കുന്ന അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ഓണറേറിയമായി പ്രതിമാസം ₹14,000 ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492227777. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSCയുടെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ May 11 രാവിലെ 10 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ജില്ലയിൽ വിവിധ പദ്ധതികളിൽ രജിസ്ട്രേഡ് വെറ്ററിനറി ഡോക്ടർമാരെയും ഡ്രൈവർ കം അറ്റൻഡർമാരുടെയും ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്ററിനറി ഡോക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും, ഡ്രൈവർ കം അറ്റൻഡർ ഉദ്യോഗാർത്ഥികൾ ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ May 12 രാവിലെ 10:30 മുതൽ 11:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. May 25 വരെയാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യേണ്ടത്. 25-നകം രജിസ്ട്രേഷൻ സാധ്യമാകാത്തവർക്ക് May 26 മുതൽ June 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും June 5 മുതൽ June 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. 4-7 തുല്യതാ കോഴ്സിന് ഫീസില്ല. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 10-ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിന് 2600 രൂപയുമാണ് ഫീസ്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീസും രജിസ്ട്രേഷൻ ഫീസും സൗജന്യമാണ്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ, പ്രോസ്പെക്ട്സ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491250159. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ May 15 വരെ സമർപ്പിക്കാം. ജില്ലയിലെ NCC സൈനികക്ഷേമ വകുപ്പിൽ ഡ്രൈവർ Grade 2 തസ്തികയിലേക്ക് OMR പരീക്ഷയ്ക്ക് ശേഷം പ്രായോഗിക പരീക്ഷയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ലാത്തതിനാൽ പ്രസ്തുത വിജ്ഞാപന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസർ അറിയിച്ചു. കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലും UP വിഭാഗത്തിൽ 3 വീതം ട്യൂട്ടർ, 2 മേട്രൺ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BEd TTC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ May 25 വൈകിട്ട് 5 മുമ്പായി കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് ഹിന്ദി, അറബിക്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ May 12 രാവിലെ 9:30 ഹിന്ദി, 11:30 അറബിക് അഭിമുഖത്തിനും May 14 രാവിലെ 10 നടക്കുന്ന മാത്തമാറ്റിക്സ്, 11:30 സ്റ്റാറ്റിസ്റ്റിക്സ്, ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അഭിമുഖങ്ങൾക്കും എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. IHRD കുഴൽമന്നം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org വെബ്സൈറ്റ് വഴി May 22 അപേക്ഷ നൽകേണ്ടതാണ്. വിശദ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമായ പ്രോസ്പെക്ട്സിൽ ലഭിക്കും. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10 സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൗജന്യമായി നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകൻ, അധ്യാപികയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ May 25 വൈകിട്ട് 5 കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. മലമ്പുഴ വനിതാ IT ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ May 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. സംസ്ഥാനത്തെ എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ICTC വിഭാഗത്തിലേക്ക് കൌൺസിലറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MSW സൈക്കാട്രിയിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലോ ബിരുദാനന്തര ബിരുദമുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൌൺസിലിംഗ് രംഗത്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 11 രാവിലെ 11 ഓഫീസിൽ അഭിമുഖത്തിനായി എത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ജില്ലാ ആശുപത്രിയിലെ കാത്ലാബ് വിഭാഗത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് സമിതി മുഖാന്തരം കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കാത്ലാബ് അല്ലെങ്കിൽ കാർഡിയക് ICU വിഭാഗങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് 16 രാവിലെ 10 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പ്രായപരിധി 18-40 മധ്യേ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491253332. കോട്ടത്ര ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി ANM നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KNMC രജിസ്ട്രേഷനുള്ള 22-40 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് 11 രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്കായി ഓഫീസിലെത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ചിറ്റൂർ ബ്ലോക്കിന്റെയും പട്ടികജാതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള ട്യൂട്ടർമാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുകളിലേക്കാണ് നിയമനം. ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം എന്നീ വിഷയങ്ങളിലുള്ള ഓരോ ഒഴിവുകൾക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ BEd UP വിഭാഗം 3 ഒഴിവിലേക്ക് TTCയുമാണ് യോഗ്യത. അപേക്ഷകർ തമിഴും മലയാളവും കൈകാര്യം ചെയ്യുന്നതിന് പ്രാവീണ്യമുള്ളവരായിരിക്കണം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ മെയ് 20 അപേക്ഷകൾ നൽകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കൊഴിഞ്ഞാമ്പാറയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ വാർഡന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 യോഗ്യതയുള്ള ചിറ്റൂർ ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായവർക്ക് അപേക്ഷിക്കാം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ 3 കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരായിരിക്കണം. താല്പര്യമുള്ളവർ സ്വയം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം മെയ് 20 വൈകിട്ട് 5 ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 1 അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കനറാ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 നീണ്ടു നിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. മെയ് 11 ക്ലാസുകൾ ആരംഭിക്കും. 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താല്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. മാത്സ്, സയൻസ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പ്രൈമറി ടീച്ചർ, ആർട്സ്, ക്രാഫ്റ്റ്, സ്പോർട്സ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുക. +2 ബിരുദം, ബിരുദാന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. കിളയുടെ സിവിൽ സർവീസ് അക്കാദമിയിലെ 2026-27 ബാച്ചിൽ സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ ജില്ലയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായിട്ടുള്ള മക്കൾക്ക് അപേക്ഷിക്കാം. ക്ഷേമബോർഡിന്റെ എല്ലാ രേഖകളുമായി ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 0471247969666 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
0: APG അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂലരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫംഗ്ഷന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇനി നിൽക്കാന്ന് വിചാരിക്കും. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോൺഫിഡൻസോടെ അങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ വന്ന് പറയാണ്, എടാ നിന്റെ ഈ ഷർട്ടിന്റെ കളറ് നിനക്കൊട്ടും ചേരണില്ലല്ലോ. ആ മിനിറ്റില് അയാൾക്ക് ഷർട്ട് ഊരിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും. റെഡി ആയിട്ട് പോവാൻ ഒരുങ്ങി നിൽക്കല്ലേ. പക്ഷേ ആ ഫംഗ്ഷൻ തീരുന്നത് വരെ ആ ആളുടെ ഉള്ളില് ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, അയ്യോ ഈ ഷർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോശമാണോ. വി ജസ്റ്റ് കിൽ ഹിസ് എൻറ്റയർ ഡേ വിത്ത് വൺ സെന്റൻസ് അല്ലേ. ഇങ്ങനെ പല ചോദ്യങ്ങള് നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, പല കമന്റ്സും നമ്മൾ പറയാറുണ്ട്. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, അസുഖം വല്ലതും ഉണ്ടോ, നിന്റെ പല്ലിന് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലോ, ഇന്ന് സ്കിന്ന് ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് തോന്നും നമ്മൾ എന്തോ വലിയ കാര്യം ഉപദേശം കൊടുക്കുകയാണെന്ന്. ബട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ലാക്ക് ഓഫ് എംപതി. നമ്മുടെ നാവൊന്ന് അടക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നം മിക്കപ്പോഴും ലോകത്തുള്ളൂ എന്ന് പറയില്ലേ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ കമന്റുകൾ. ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, അത് പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നോക്കണം. ഒരു 30 സെക്കൻഡ്സിൽ സെറ്റാക്കാൻ പറ്റുന്ന കാര്യമാണ്. മുടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്ക് എന്ന് നമ്മൾ പറയാം, അല്ലാതെ നിനക്കെന്താ മുടിയില്ലാത്തേ എന്ന് ചോദിക്കാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താ പറയുക, അന്യരുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസാണത്, അതിൽ കയറി നിന്ന് നമ്മൾ കമന്റ് പറയാൻ ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റും ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടല്ലേ, അതിനിടയില് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ആളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ലെങ്കിൽ വജാനെ, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. സോ നെക്സ്റ്റ് ടൈം യു സീ സംവൺ, ഡോണ്ട് ലുക്ക് ഫോർ വേർഡ്സ് വാം. അവരുടെ ചിരിയെ കുറിച്ച്, നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. അവരുടെ വൈബിനെ കുറിച്ച് സംസാരിക്കാം. പഴയൊരു ഒരു പാട്ടിലെ വരികൾ പോലെ, മനസ്സ് നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ ആ മനസ്സ് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. ബി കൈൻഡ്, ബിക്കോസ് നമുക്കറിയാം എല്ലാവരും, എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല കോംപ്ലിമെന്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസം അവരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നത്. ചിരിപ്പിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ചില ചോദ്യങ്ങളെ ചോദിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞവർക്ക് നേരെ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മള് ചോദിക്കുന്ന ആളുകൾ അവിടെ തോറ്റുപോവാണ്. അവരുടെ സങ്കടങ്ങളോ അവര് ഹോസ്പിറ്റൽ വരാന്തയിലെ വെയിറ്റിംഗോ ഒന്നും നമുക്കറിയില്ല. ആർക്കാ കുഴപ്പം എന്ന് ചോദിക്കാൻ നമ്മൾ ഡോക്ടർ അല്ല, അല്ലേ? ആ കാര്യത്തിൽ മാത്രമല്ല, ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അവര് ഓൾറെഡി ലിങ്ക്ഡിനിലും നൗക്കറിയിലും ഒക്കെ നോക്കി മെന്റൽ ഹെൽത്ത് തകർന്നിരിക്കുകയായിരിക്കും. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ജോലി ഒന്നും ആയില്ലല്ലേ എന്ന് ചൊറിയുന്ന സമയത്ത് അവരുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത്, കാലിലല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ ലൈഫിലെ ബാഡ് പാച്ചിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരു തരം റെസ്പെക്റ്റാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഒരാളെ കാണുമ്പോൾ അയാളുടെ കരിയറിനെ കുറിച്ചോ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ടോക്സിക് ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അവരുടെ സമാധാനത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, അല്ലേ? ആൻഡ് ഒരാളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാമല്ലോ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എന്റർടൈൻമെന്റ്സിന് ഒരു കുറവും ഇല്ലാത്ത ലോകത്തിലെ നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ചുറ്റും! സ്ക്രോള് ചെയ്യാൻ റീൽസ് ഉണ്ട്, കാണാൻ സീരീസ് ഉണ്ട്, സിനിമകളുണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത്രയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുള്ളപ്പോ വേറൊരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്! അതിനെയാണ് നമ്മൾ ഈ ടോക്സിക് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒരു തരം മെന്റൽ ഡിസീസാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് ചുറ്റും ഒരു രേഖയുണ്ട്, ഒരു ലക്ഷ്മണ രേഖയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾ. നമ്മൾ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് നോക്കുന്നതിന് പകരം സ്വന്തം ലൈഫ് ചിത്രത്തിയാക്കി എടുക്കും. മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറി എഡിറ്റ് ചെയ്യാൻ പോവാതെ സ്വന്തം ലൈഫിലെ മെയിൻ ക്യാരക്ടറായിട്ട് മാറുക. നമ്മുടെ പരിധി എവിടെ തീരുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം ഒരു മനുഷ്യന്റെ അടുത്ത് ഇടപെടുമ്പോൾ. ആ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തമായിട്ടുള്ള ഇടമാണ്. കീപ് ദ ബൗണ്ടറി സ്ട്രോങ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾ മാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾ മാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ വെള്ളിയാഴ്ച ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അതിപ്പോൾ സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ട് മാത്രമല്ല, ഈ വെള്ളിയാഴ്ച രാവിലെ പത്രത്തിൽ ബാലരമയുടെ പരസ്യമുണ്ടാവും. ഈ പത്രം നമ്മൾ പണ്ടൊക്കെ കേട്ടോ, ഇപ്പം ഞാനങ്ങനെ പത്രം ഡെയിലി വായിക്കുന്ന ഒരാളല്ല, പക്ഷേ എങ്കിലും പണ്ടൊക്കെ ഞാനിങ്ങനെ ഡെയിലി അരച്ചു പെറുക്കി വായിക്കുമായിരുന്നു. അപ്പോൾ ബാലരമയുടെ പരസ്യം ഉണ്ടാവും, ഈ തവണ തേയിലക്കം ബാലരമയോടൊപ്പം ഇന്ന കാര്യം ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫ്രീ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് ഇങ്ങനെ ബാലരമ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ വെള്ളിയാഴ്ചകളിലാണ് ബാലരമ വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആവാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും. പിന്നെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്നതാണ് ഈ ഒരു പത്രത്തിലെ പരസ്യം. ആ ഒരു പത്രത്തില് പരസ്യത്തിൽ ബാലരമയുടെ ഫ്രണ്ട് പേജൊക്കെ ഉണ്ടാവും, ആ കഥയുണ്ട് ഈ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ കാണും. അതുകൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എക്സൈറ്റഡ് ആവും. ബാലരമ വെള്ളിയാഴ്ചയാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു കടയിൽ വരിക. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പോയി വാങ്ങിക്കും, കാര്യം വൈകുന്നേരമൊക്കെ പോയി വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരും, പെട്ടെന്ന് തീർന്നു പോകും. ഒരുപാട് പേര് വാങ്ങിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. പിന്നെ സ്കൂളിൻ്റെ മുമ്പിലുമാണ്, സ്കൂളിൽ ഒരുപാട് കുട്ടികളത് വാങ്ങിക്കാറുണ്ട്, പോരാത്തന് ടീച്ചേഴ്സ് വരെ അത് വാങ്ങിക്കാറുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് വേഗം പോയി 5 രൂപ കൊടുത്ത് ഞാൻ ആ ബാലരമ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊന്നും ക്ലാസ്സിലിരുന്നൊന്നും ബാലരമ വായിക്കാനായിട്ട് പറ്റില്ല, ടീച്ചേഴ്സ് അതിന് അനുവദിച്ചിരുന്നില്ല. പിന്നെ 2 ദിവസം, അതായത് സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ഈ ബാലരമ മൊത്തം അങ്ങ് വായിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ശീലം. പണ്ടൊക്കെ കേട്ടോ, ഇപ്പം ഇല്ല, പണ്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ട് വെള്ളിയാഴ്ചകൾ വളരെ സ്പെഷ്യൽ ആവുന്നത് ഈ ഒരു ബാലരമ കിട്ടുന്ന ദിവസമായതുകൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഈ വെള്ളിയാഴ്ചകൾ വളരെ സ്പെഷ്യലായിട്ട് മാറാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വളരെ സ്പെഷ്യൽ ആവാറുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് പറയാറുണ്ട്, വെള്ളിയാഴ്ച ജുമാ ഉള്ള ദിവസമാണ്, ജുമാ ഉള്ള ദിവസം വീട്ടിൽ എന്നും ബിരിയാണി ഉണ്ടാക്കും. എന്ന് മീൻസ് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി ഉണ്ടാക്കും, അപ്പോൾ വൈകുന്നേരം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാം എന്നിങ്ങനെ അവൻ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. ചിലർക്ക് ആശ്വാസമുള്ള ദിവസമായിരിക്കാം, ചിലർക്ക് കുറച്ച് പണി കൂടുതലുള്ള ദിവസങ്ങളായിരിക്കാം. അങ്ങനെ ഈ വെള്ളിയാഴ്ച ഓർമ്മകൾ, ഓരോ വെള്ളിയാഴ്ചയും എങ്ങനെയാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ചിലർ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നവരുണ്ടാവാം, ചിലർ വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകുന്നവരുണ്ടാവാം, അല്ലേ? അങ്ങനെ വെള്ളിയാഴ്ച സ്പെഷ്യലാണ് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച സംസാരിക്കാനായിട്ട് പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. അഹല്യ FM 90.4 അഹല്യ വിഷസ് ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഞാനിവിടെ കാണും, കുറച്ചു നേരേ കാണുള്ളൂ, ഏറെക്കുറെ 9 മണി വരെ കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ഡാൻസറ 26 അഹല്യ FM പ്രസന്റ് ചെയ്യുന്ന ഡാൻസറ 26 നടക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. രാവിലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏറെക്കുറെ 3 മണി വരെ കാണും. ഇന്ത്യയിലെ തന്നെ മികച്ച ടീമുകൾ, പല ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. 1 lakh rupees ആണ് ഫസ്റ്റ് പ്രൈസ്, 50,000 rupees ആണ് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് അഹല്യ വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞാൽ, രാവിലെ ഒരു 11 മണിയോടുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഡാൻസൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, വെറൈറ്റി ഡാൻസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ, വിശേഷങ്ങൾ പറയേണ്ട നമ്പർ 8 8 1 5 0 9 000 ആണ്. 82 51 50 90 00 ആണ് നമ്പർ, സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ആശംസകളും വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യൽ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയണമെങ്കിലും കുറേ ആയല്ലോ സുനിലിനെ വിളിച്ചിട്ട്, ഒന്ന് സംസാരിക്കാം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഡയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് താമസിപ്പിക്കുന്നില്ല, ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. മനോഹരമായ ഒരു പാട്ടാണ്, ഒരു കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്ന ഒരു പാട്ട് കൂടെയാണ്. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
5: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 8 കഴിഞ്ഞ് 12 ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്.
6: റിൻസൻ ഫ്രം ചാലക്കുടി.
5: എന്തുണ്ട് റിൻസൻ ചേട്ടാ, വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
6: നല്ല മഴയായി.
5: നല്ല മഴയാണോ? മഴക്കാലമായോ?
6: സത്യം, ചൂടൊക്കെ പോയി.
5: ചൂടൊക്കെ പോയി അല്ലേ? ഒരു ഏപ്രിൽ മാസം മാത്രം കുറച്ച് കഷ്ടപ്പെടുത്തി, ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു.
6: നന്നായിട്ട് കഷ്ടപ്പെടുത്തി. എന്തായാലും ഇങ്ങനെ പോയാൽ മതി.
5: ഇങ്ങനെ പോയാൽ മതി. ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയില്. പകല് വെയില്, രാത്രി മഴ അല്ലേ?
6: അതെ അതെ അതെ അതെ, അങ്ങനെ പോകട്ടെ.
5: ഇന്നിപ്പോ ജോലിക്ക് പോകണ്ടേ?
6: ആ പോകണം, സമയമാവുന്നുള്ളൂ.
5: നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? നാളെ ലീവ് ആണോ ചേട്ടൻ?
6: നാളെ
5: ഹോളിഡേ ആണ് അല്ലേ? ഈ സാറ്റർഡേസ് ഗവൺമെന്റ് ഓഫീസേഴ്സിന് അവധി കൊടുക്കുന്നത് എന്തായി? വരാനായോ? വരാറായോ?
6: അത് കഴിഞ്ഞ ഗവൺമെന്റില് തീരുമാനം ആയില്ല. ഇപ്പൊ പുതിയ വരുന്നത് തീരുമാനിക്കും.
5: പുതിയ ഗവൺമെന്റ് തീരുമാനിക്കുമല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടു ദിവസം അവധി.
6: അതെ, രണ്ടു ദിവസം. അപ്പോ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ടോപ്പിക്.
5: വെള്ളിയാഴ്ചയാണ് ടോപ്പിക്. വെള്ളിയാഴ്ച എങ്ങനെ സ്പെഷ്യൽ ആവുന്നത്? നാളെ അവധിയുള്ള സ്പെഷ്യൽ ആണോ അതോ?
6: അല്ല, അതല്ല, വെള്ളിയാഴ്ച സ്പെഷ്യൽ എനിക്ക് കുട്ടിക്കാലം മുതൽ വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് മലയാള സിനിമകൾ കേരളത്തിൽ റിലീസ് ആവുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്.
5: പക്ഷെ ഇപ്പൊ മാറ്റിയല്ലേ അത്?
6: ഇപ്പൊ ഇടയ്ക്ക് എന്നാലും വെള്ളിയാഴ്ച തന്നെയാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ഒരു ഒന്ന് രണ്ട് വർഷം വയ്ക്ക് വരെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് മലയാള സിനിമ റിലീസ് ആവുന്നത്. പിന്നെ പത്രത്തിൽ അതിന്റെ പരസ്യം വരുന്നത് വെള്ളിയാഴ്ച, അത് കാണാൻ ഭയങ്കര ആകാംക്ഷ. അപ്പോ കുട്ടിക്കാലത്ത് മുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അടുത്തൊരു അമ്മാവന്റെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ വേഗം കാലത്ത് തന്നെ പോയി പത്രം നോക്കി ഏതൊക്കെ സിനിമ റിലീസായി, അത് കഴിഞ്ഞ് ആ പത്രം ഞാൻ ചോദിച്ചു വെക്കും. അത് കഴിഞ്ഞ് ആ പത്രത്തിൽ നിന്ന് ആ പേപ്പർ കളക്ഷനിൽ ആ പോസ്റ്റേഴ്സ് കട്ട് ചെയ്ത് കഴിക്കാറൊക്കെ. അത് അന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അതെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ഇരിക്കും പ്രിയപ്പെട്ട ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഇപ്പോഴും വെള്ളിയാഴ്ച, ഇന്നിപ്പോ ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ച. അത് സെക്കൻഡ് സാറ്റർഡേ വരുന്നത് തലദിവസം മാത്രം
5: അല്ല, ഇപ്പോ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല സിനിമ റിലീസ് ചെയ്യുന്നത്, വ്യാഴാഴ്ച റിലീസ് ചെയ്യാറുണ്ട്.
6: വ്യാഴാഴ്ച ഉണ്ട്. ആ പക്ഷെ അന്നത്തെ കാലഘട്ടത്തില്
5: വെള്ളിയാഴ്ച മാത്രമായിരുന്നു,
6: ഭൂരിഭാഗം വെള്ളിയാഴ്ച.
5: എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചകളിൽ മാത്രം റിലീസ് ചെയ്തിരുന്നത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്?
6: അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഹിസ്റ്ററി അറിയില്ല. കാരണം ഒരു എന്താ പറയാ, സിനിമ ചരിത്രം തുടങ്ങിയ കാലഘട്ടം മുതൽ വെള്ളിയാഴ്ച.
5: ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി കേട്ടോ. ആ ഒരു ഹിസ്റ്ററി എന്താണ്
6: കാരണം അല്ലേ? ഹിസ്റ്ററി അതിങ്ങനെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ശ്രോതാക്കൾക്ക് അറിയാമെങ്കിൽ
5: പറഞ്ഞു തരുമായിരിക്കും. അതെ അതെ. അപ്പൊ താങ്ക് യു റൻസൻ ചേട്ടാ. ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
6: പി ബി മുഹമ്മദ്, സത്യഭാമമ്മ, നദീറത്തി, പിന്നെ മലപ്പുറം പുത്രനാഥ് നസീമ തുമ്പോളി, പിന്നെ താങ്കൾക്കും.
5: പിന്നെ താങ്ക് യു സോ മച്ച്.
6: ഹലോ കൃഷ്ണ ചേട്ടനും.
5: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പോ വെള്ളിയാഴ്ചകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ റിൻസൻ ചേട്ടൻ അതൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. പണ്ട് പത്രങ്ങളിലൊക്കെ പരസ്യങ്ങളൊക്കെ, അതായത് സിനിമയുടെ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും സിനിമ ഏതൊക്കെയാ വരാൻ പോകുന്നത്, ഏതൊക്കെയാണ് ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, ഷൂട്ടിംഗ് ഏതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പണ്ട് സിനിമ വാരിക മാസികകളിലൊക്കെയാണ് വളരെ അത് എല്ലാവരും വായിക്കണമെന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ ഈ വെള്ളിയാഴ്ചകളിൽ മാത്രമാണ്, വെള്ളിയാഴ്ചകളിൽ എന്തുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മറന്നുപോയി. എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു പറയണേ. നമ്മുടെ നെക്സ്റ്റ് കോൾ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
7: ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഗോപിനാഥൻ കണ്ണൂർ.
5: ഗോപിനാഥൻ കണ്ണൂർ, കൊറേ നാളായല്ലോ ചേട്ടാ വിളിച്ചിട്ട്. എന്തായിരുന്നു?
7: എന്തൊക്കെയോ തിരക്കിൽ, കുറച്ച്
5: തിരക്കായി പോയി അല്ലേ. ഓക്കെ, ഇതിപ്പോ എവിടെയുള്ളത്? കണ്ണൂരാണോ ഉള്ളത് അതോ കൊച്ചിയിലാണ്? എറണാകുളത്താണ് അല്ലേ. എറണാകുളത്ത് മഴയൊക്കെ ഉണ്ടോ?
7: നല്ല മഴയാണ്, പക്ഷേ ഇന്നലെ കുറച്ച് കുറവായിരുന്നു. അതുവരെ ഒരു അഞ്ചാറ് ദിവസം നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു.
5: നല്ല മഴയായിരുന്നു. അപ്പൊ ചൂടൊക്കെ മാറി നല്ല ഒരു ശാന്തമായ ക്ലൈമറ്റ് ആയി അല്ലേ.
7: അതെ അതെ.
5: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ പറയൂ, എങ്ങനെയാണ് വെള്ളിയാഴ്ച ഗോപിനാഥൻ ചേട്ടന് സ്പെഷ്യൽ ആവുന്നത്?
7: വെള്ളിയാഴ്ച നമ്മള് പോലീസിന് പരേഡുള്ള ദിവസമാണ്.
5: പോലീസിന് പരേഡുള്ള ദിവസമാണോ വെള്ളിയാഴ്ച?
7: വെള്ളിയാഴ്ച പരേഡ്
5: അല്ലേ. അപ്പൊ കുറച്ച് പ്രശ്നമാ അല്ലേ.
7: ആറു മണിയാകുമ്പോ ഫോണിലാവണം.
5: അയ്യോ, വീണ്ടും വെള്ളിയാഴ്ച വന്നല്ലോ എന്ന് ചിന്തിക്കും അല്ലേ.
7: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു,
5: സന്തോഷമായിരുന്നു. അതെ, രണ്ടു ദിവസം അവധിയാണ്, അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും.
7: ഓക്കെ,
5: ഇപ്പോഴും വെള്ളിയാഴ്ച തന്നെയാണോ പരേഡ് ഉള്ളത്? എത്ര സമയം ഉണ്ടാവും പരേഡ്?
7: അത് ലോക്കൽ സ്റ്റേഷനിലാണെങ്കിൽ കുറച്ചേ ഉണ്ടാവും,
5: കുറച്ച്
7: ക്യാമ്പിലാണെങ്കിൽ
5: കുറച്ച് അധികം ഉണ്ടാവും. കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച അല്ലേ.
7: ഇല്ല സുനിൽ, ഒരു വിശേഷം, എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ
5: ഓക്കെ, അപ്പൊ സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അപ്പൊ എത്രയായി? 21 ആണ്? 22 ആണ്?
7: +2 ++4.
5: ഓക്കെ, അപ്പൊ 26 അല്ലേ. നമ്മളെപ്പോഴും, നമ്മൾ എത്ര പ്രായമായാലും ഒരു 25-26 വയസ്സുകാരനായിട്ട് അല്ലെങ്കിൽ വയസ്സുകാരായിട്ട് ജീവിക്കണം.
7: ഓക്കെ,
5: അല്ലാതെ അയ്യോ എനിക്ക് പ്രായമായേ എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ഗോപിനാഥൻ ചേട്ടന്. വീണ്ടും വിളിക്കണേ.
7: എല്ലാവർക്കും,
5: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചത്. ഗോപിനാഥൻ ചേട്ടനായിരുന്നു, അദ്ദേഹം പോലീസിലായിരുന്നു. അപ്പൊ പോലീസിൽ ക്യാമ്പിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വെള്ളിയാഴ്ച പരേഡുള്ള ദിവസമായിരുന്നു. അപ്പൊ വെള്ളിയാഴ്ച കുറച്ച് പ്രശ്നമുള്ള ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് വെള്ളിയാഴ്ച എങ്ങനെയാണ് എന്ന് പറയാനായിട്ട് വിളിക്കാം കേട്ടോ. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
8: സിന്ധു
5: ചേച്ചി. കൊടുന്തുരപ്പള്ളി, സുഖമായിട്ടിരിക്കുന്നോ സിന്ധു ചേച്ചി? അങ്ങനെ പോകുന്നു അല്ലേ. ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ?
8: പോവാൻ
5: നിൽക്കാണ്. വേഗം വിളിച്ച് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചല്ലേ. ഓക്കെ, അപ്പൊ പറയൂ ചേച്ചി, എങ്ങനെയാണ് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നത്? സിന്ധു ചേച്ചി,
8: നമ്മള് അമ്പലത്തിൽ പോകുമല്ലോ വെള്ളിയാഴ്ച.
5: വെള്ളിയാഴ്ച നല്ല ദിവസമാണല്ലോ.
8: പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ വെള്ളിയാഴ്ച നല്ല സന്തോഷം
5: അല്ലെ. ഇന്ന് അതുകൂടെ സ്കൂളിൽ പോയാൽ മതി, നാളെ മറ്റന്നാൾ അവധി അല്ലേ. അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവല്ലേ.
8: പിന്നെ വെള്ളിയാഴ്ച, പിന്നെ നാളെ ശനിയായി, മറ്റന്നാ ലീവ്. ആ ഒരു
5: പരീക്ഷ സന്തോഷാണ് അല്ലേ. ഇപ്പോ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ശനി ഞായറും അവധിയാണോ? അല്ലല്ലോ,
8: അല്ലല്ലോ,
5: ഞായറാഴ്ച മാത്രം. അപ്പൊ ശനിയാഴ്ച ആയിരിക്കും കുറച്ച് സന്തോഷം ഉണ്ടാവുക അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ചേച്ചി, ഇന്ന് ആർക്കാ ആശംസ അറിയിക്കാനുള്ളത്? ആശംസകൾ. ഓക്കെ, ഡാൻസറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അല്ലേ. ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് സിന്ധു ചേച്ചിയായിരുന്നു, കൊടുന്തുരപ്പള്ളിയിൽ നിന്നും. അപ്പൊ സിന്ധു ചേച്ചി പറഞ്ഞത് വെള്ളിയാഴ്ച പണ്ടൊക്കെ സ്കൂൾ അവധിയതിന്റെ ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വെള്ളിയാഴ്ച ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ആവുന്നത്? പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. ചിലർക്ക് നെഗറ്റീവ് ആയിരിക്കാം, ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് പറയാനായിട്ട് വിളിക്കാം. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആരാണ്? നോക്കട്ടെ. ഹലോ,
9: നമസ്കാരം.
5: നിർമ്മലമ്മയെ, സുഖമായിട്ടിരിക്കുന്നു?
9: സുഖമായിട്ടിരിക്കുന്നു.
5: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിർമ്മലമ്മക്ക് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നത്?
9: വെള്ളിയാഴ്ച സ്പെഷ്യല് നമുക്കിത് അമ്പലത്തിൽ പോണതും അങ്ങനെയുള്ള ഒരു ഇതാണ്. വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ
5: വെള്ളിയാഴ്ചകളിൽ അമ്പലത്തിൽ പോവാറുണ്ട്? എല്ലാ വെള്ളിയാഴ്ച അമ്പലത്തിൽ പോവാറുണ്ടോ?
9: പോവാറുണ്ട്. ഒരു മാസമായിട്ട് പോകാൻ പറ്റുന്നില്ല,
5: പോകാൻ പറ്റുന്നില്ല.
9: കുട്ടികളൊക്കെ
5: പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അല്ലേ.
9: അപ്പൊ അച്ഛന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് നിത്യപൂജ ചെയ്യാൻ പോണ ആളാണ്.
5: അപ്പൊ വെള്ളിയാഴ്ചകളിൽ അമ്പലത്തിൽ കുറച്ച് അധികം തിരക്ക് കാണും അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പോവാറുണ്ടോ അമ്പലത്തിലേക്ക്? അപ്പൊ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം, ജോലിയൊക്കെ നേരത്തെ തീർക്കണം അല്ലേ?
9: അതെ അതെ, നേരത്തെ എണീറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി അവിടെ പോയി ഇവിടെ പൂജാപാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കും.
5: വൃത്തിയാക്കി കൊടുക്കും. ഓക്കെ, അപ്പൊ കുറച്ച് എക്സ്ട്രാ ജോലികൾ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച.
9: നല്ല
5: ഇഷ്ടപ്പെട്ട ആഴ്ച കൂടിയാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ളത്?
9: ആശംസകൾ എന്റെ അനിയത്തിന്റെ പേരക്കുട്ടി ആത്മീയ മോൾക്ക് ജന്മദിന ആശംസകൾ.
5: ആത്മീയ മോൾക്ക്. പിന്നെ
9: എന്താണ്, ഒരു ഏട്ടന്റെ മകനും മകൾക്കും വിവാഹ വാർഷിക മരുമകൾക്ക്.
5: എന്താണ് പേര്?
9: ഉദയനും അനിതയും.
5: ഉദയനും അനിതയും. ഓക്കെ, രണ്ടു പേർക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കാം. നിർമ്മലമ്മ വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ച നിർമ്മലമ്മയായിരുന്നു. അപ്പോ അമ്പലത്തിലൊക്കെ പോകുന്ന ദിവസമാണ്, കുറച്ച് എക്സ്ട്രാ ജോലിയുള്ള ദിവസമാണ് എന്നാണ് നിർമ്മലമ്മ പറഞ്ഞത്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. നല്ലൊരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നു. മനോഹരമായ ഒരു നൊസ്റ്റു സോങ് അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു പാട്ടാണ്. എൻജോയ് ചെയ്തോളൂ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8:28 ആയിരിക്കുന്നു. അഹല്യ വിശ്വാസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ എത്തിയിട്ടില്ല, വരുമായിരിക്കും. നമുക്ക് 1-2 മെസ്സേജസ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവാം. ആദ്യത്തെ മെസ്സേജ് സുലൈ ഐനിക്കോടിന്റെ മെസ്സേജാണ്, വായിക്കാം. അസ്വസ്ഥതകൾ ഉണ്ടാകും, ഉത്കണ്ഠകൾ കൊണ്ടും അലങ്കോലപ്പെടുത്തേണ്ട ഒന്നല്ല ജീവിതം, മറിച്ച് ലക്ഷ്യബോധം. അസ്വസ്ഥതകൾ കൊണ്ടും ഉത്കണ്ഠകൾ കൊണ്ടും അലങ്കോലപ്പെടുത്തേണ്ട ഒന്നല്ല ജീവിതം, മറിച്ച് ലക്ഷ്യബോധം കൊണ്ടും മാർഗബോധം കൊണ്ടും അടുക്കും ചിട്ടയോടെ ആസ്വദിക്കേണ്ടതായ ഒരു സർഗ സംഗീതമാണത് എന്ന് പറഞ്ഞിട്ടാണ് ശുഭദിനം നേർന്നുകൊണ്ട് സുലൈ ഐനിക്കോട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ നമസ്കാരം സുനിൽകുട്ട, ഇന്ന് ഞങ്ങളുടെ മോൻ സായിയുടെ ജന്മദിനമാണ്. ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. അമ്മ കുമാരി, അച്ഛൻ ചന്ദ്രൻ, ചേച്ചി നിഷ, ഏട്ടൻ രവികുമാർ, പിന്നെ ഉണ്ണിക്കണ്ണൻ സ്നേഹത്തോടെ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് കുമാരചേച്ചിയുടെ മകൻ സായിയുടെ ബർത്ത്ഡേ ആണ്. സായിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ഒരുപാട് പേര് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ ലിസ്ണേഴ്സിന്റെ ഇടയിൽ. ഓക്കെ, അപ്പം എന്തായാലും കുമാരചേച്ചിയുടെ മോൻ സായിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കുമാരചേച്ചിക്കും ഫാമിലിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ഷെയർ ചെയ്യാം കേട്ടോ. അതായത്, വേനൽ മഴ ശക്തമായി തുടരും എന്നൊരു കാര്യമുണ്ട്. വേനൽ മഴ കനത്തതോടെ കേരളത്തിലെ അന്തരീക്ഷ താപനില ശരാശരിയിലും താഴേക്ക് പോയിട്ടുണ്ട്. അതായത്, നമ്മൾ കമ്പാരിറ്റീവ്ലി മെയ് മാസത്തിൽ ഉണ്ടാവേണ്ട ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞു എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ഒഴികെ താപനില ഈ ദിവസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കുറവായിരുന്നു. ഈ വേനൽക്കാലത്ത് ആദ്യമായാണ് ചൂട് ഇത്രയും കുറയുന്നത്. അത് വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. 11 വരെ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ താപനില ഇനിയും താഴാനാണ് സാധ്യത. ഓക്കെ, അപ്പം എന്തായാലും വേനൽക്കാലം ഏറെക്കുറെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. മെയ് മാസം 8-ാം തീയതിയൊക്കെ ആയി, ഇനി 11 വരെ മഴയുണ്ടാവും, പിന്നെ ഒരു കുറച്ച് ദിവസം കൂടെ തണുപ്പുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ വേനൽക്കാലം അവസാനിച്ചു എന്ന് കരുതാം. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിജി അവർക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊയ്യാമ്പാറയിൽ നിന്ന് ഷൈഫുദ്ദീൻ.
3: ഷൈഫുദ്ദീൻ ചേട്ടനും സ്നേഹത്തോടെ ഒരു ഗുഡ് മോർണിംഗ്.
4: ഓക്കെ, താങ്ക് യു
3: ചേട്ടാ. വിശേഷം കൊഴിഞ്ഞാമ്പാറയില്?
4: നല്ല വിശേഷം, സൂപ്പർ ആയിട്ട്.
3: കൊഴിഞ്ഞാമ്പാറയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടോ?
4: ആ, പെയ്യുന്നുണ്ട്
3: അല്ലേ. ചൂടൊക്കെ കുറഞ്ഞു
4: കുറഞ്ഞു കുറഞ്ഞു
3: കുറഞ്ഞു. ഓക്കെ, അപ്പോ പറയൂ, വെള്ളിയാഴ്ച എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത്?
4: വെള്ളിയാഴ്ച കുട്ടിപ്രായത്തിലെ വെള്ളിയാഴ്ച എവിടെയൊക്കെ സിനിമ മാറിയിട്ടുണ്ട് പറഞ്ഞിട്ട് പോസ്റ്ററുകൾ നോക്കും.
3: അവിടെയൊക്കെ പോവായിരുന്നോ?
4: പാലക്കാട്ടിലേത് സിനിമ, നോന്തിയാട്ടിലേത്, പുരിയിലേത്, അങ്ങനെ
3: പത്രത്തിലുണ്ടാവുമല്ലോ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞ പത്രത്തിലുണ്ടാവും അല്ലെ?
4: അല്ല, പത്രത്തിൽ മാത്രമല്ല അലോൺസ് ബാൻഡ് ഉണ്ടാവും. ആദ്യം കാറിൽ വരും.
3: ഓക്കെ ഓക്കെ.
4: വെള്ളിയാഴ്ച വരും.
3: വെള്ളിയാഴ്ച വരും. ഓക്കെ, അത് നോക്കാം.
4: അത് നോക്കും. ഇപ്പൊ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജുമാ പറയുന്നത് ഒരു കുട്ടി പെരുന്നാൾ മാരിയാണ്.
3: കുട്ടി പെരുന്നാൾ പോലെയാണ്. ഓക്കെ, ചെറിയ പെരുന്നാൾ പോലെയാണ്. ഓക്കെ,
4: പെരുന്നാൾ മാരിയാണ്. ആഘോഷിച്ച് ജുമ്മക്കൊക്കെ പോകും. വന്നിട്ട് നൈറ്റോറെല്ലാം വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിക്കും.
3: അതൊക്കെ കഴിക്കും. പള്ളിയിൽ പോകുന്ന സമയത്ത് എല്ലാ അവിടെയുള്ള എല്ലാരും എത്തിയിട്ടുണ്ടാവും. എല്ലാവരും സ്നേഹം പുതുക്കുക, എല്ലാവരും കാണാനുള്ള ഒരു അവസരം കൂടിയാണ് അല്ലേ? എല്ലാരും കാണാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം അല്ലേ?
4: അതെ, നല്ല സന്തോഷമായിരുന്നു. എന്നെ പൊറുത്തത് വെള്ളിയാഴ്ച വളരെ വളരെ എനിക്ക് സന്തോഷം.
3: സന്തോഷമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വെള്ളിയാഴ്ചയും അതുപോലെ സന്തോഷമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.
3: ഇന്ന് ആർക്കും വിശേഷം അറിയിക്കാനുള്ളത് പറയൂ.
4: വിശേഷ് വന്നിട്ട് നാളെ കണ്ണൂർ മാഹി ജ്യോതിലക്ഷ്മി ജയൻചേട്ടന് വെഡിങ് ഡേ ആണ്. അവർക്ക് ഒരു ആശംസ പറഞ്ഞിട്ട് പിന്നെ ഇളയോര് കൃഷ്ണൻ ചേട്ടൻ, അപ്പുപ്പുളിയർ മാധവൻ ചേട്ടൻ, പാറ ജ്യോതിച്ചേട്ടൻ, പള്ളക്കരി ജ്യോതിച്ചേട്ടൻ, പള്ളസേന ബാലൻ ചേട്ടൻ, തിരുവല്ലാമല ഗുരാധര ചേട്ടൻ,
3: രാധാലക്ഷ്മി
4: ചേച്ചി, കണ്ണൻ ചേട്ടനും.
3: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പോ ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. ജുമാ ഉള്ള ദിവസം ഒരു ചെറിയ പെരുന്നാൾ പോലെയാണ്, എല്ലാവരെയും കാണാൻ പറ്റുന്നു, എല്ലാവരുടെയും സൗഹൃദം പുതുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ ഒരു ജുമാ ഉള്ള ദിവസം, ഈ ഒരു വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത്. ഓക്കെ, സന്തോഷം. അപ്പോ ഷെയ്ഫുദ്ദീൻ ചേട്ടനും ഫാമിലിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക്. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ലോറൻസ് ആണ്.
3: ലോറൻസ് ചേട്ടൻ, കുറച്ചധികം നാളായോ സംസാരിച്ചിട്ട് നമ്മള്?
5: അതെ, കുറച്ചായി. കഴിഞ്ഞ വർഷം സംസാരിച്ചു.
3: കഴിഞ്ഞ വർഷം സംസാരിച്ചാണ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. കുറച്ചുകൂടെ കഴിഞ്ഞ അടുത്തൊരു ഹാപ്പി ന്യൂ ഇയർ പറയാറായി അല്ലേ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു?
5: സുഖമായിട്ടിരിക്കുന്നു.
3: എന്ത് പറ്റി വിളിക്കാതിരുന്നെ?
5: വിളിക്കാതിരുന്നത്, നമ്മള് ഞാൻ ഇവിടെയല്ല, എന്റെ മറ്റേ തറവാട്ട് വീട്ടിലായിരുന്നു. അവിടെ റേഞ്ച് കിട്ടുന്നില്ല.
3: അവിടെ റേഞ്ച് കിട്ടുന്നില്ല. ഓക്കെ, അതെവിടെയാ? വീട് എവിടെയാ?
5: ഇവിടെ മംഗളം ഡാമിന്റെ.
3: മംഗളം ഡാം തൃശ്ശൂർ എത്താറായി അല്ലേ? ബോർഡർ. ഓക്കെ, തിരിച്ചു വന്നോ എന്നിട്ട്? വീട്ടിലേക്ക് വന്നോ?
5: വീട്ടിലേക്ക് വന്നു.
3: വീട്ടിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ പറയൂ ലോറൻസ് ചേട്ടാ, എങ്ങനെയാ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നത്? വെള്ളിയാഴ്ചകൾ എങ്ങനെയാ ഓർത്തെടുക്കുന്നത്?
5: വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോണ കാലഘട്ടങ്ങളിലാണ്. അവിടെ തന്നെ വെള്ളിയാഴ്ച ആകുമ്പോ ഓ നാളെ ലീവ് ആണെന്ന് പറഞ്ഞിട്ടൊരു ഉത്സാഹം.
3: ഓ, ഇന്ന് സ്കൂളിൽ പോയാ മതി, നാളെ അവധിയാണ് അല്ലേ? അങ്ങനല്ലേ? ഓക്കെ, ആ ഒരു സന്തോഷമാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരിക അല്ലേ?
5: പിന്നെ ഇവിടെ കുറച്ച് ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളിയാഴ്ച ദിവസം ലീവ് കിട്ടും.
3: ആണോ?
5: വെള്ളിയാഴ്ച ദിവസമാണ് ലീവ്.
3: ലീവ്
5: അപ്പോ അവിടെ വെള്ളിയാഴ്ച ദിവസം ലീവ് കിട്ടുന്ന സമയത്ത് ഒന്ന് വെള്ളിയാഴ്ച നല്ലൊരു ബിരിയാണി കഴിക്കാം.
3: ബിരിയാണി കഴിക്കാം,
5: അങ്ങനെ ഒരു ഇതുണ്ട്.
3: പിന്നെന്തെങ്കിലും
5: വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. വെള്ളിയാഴ്ച ദിവസം ബിരിയാണി കഴിക്കാന്ന് ഒരു സന്തോഷം.
3: വെള്ളിയാഴ്ച ആവുമ്പോ ബിരിയാണി കഴിക്കാം അല്ലേ?
5: ബിരിയാണി കഴിക്കാം. മറ്റുള്ളവരൊക്കെ ജുമയ്ക്ക് പോകുന്ന സമയത്ത് അവര് പോയിട്ട് വന്ന ഉടനെ ഇവിടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ.
3: ബിരിയാണി ചെമ്പ് അങ്ങ് പൊട്ടിക്കും. അതൊരു വല്ലാത്തൊരു ഓർമ്മയായിരുന്നു അല്ലേ ഓരോ വെള്ളിയാഴ്ച. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ താങ്ക് യു ചേട്ടാ, ഇന്ന് ആർക്കാ വിശേഷം അറിയിക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ശരിയാണ് കേട്ടോ. ഇങ്ങനെ പ്രവാസികൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പ്രവാസികൾക്ക് ഇപ്പോ പ്രവാസ ലോകത്ത് വളരെയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. വളരെ സൂപ്പറായിട്ട് പോകുന്നവർ മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടി ചില മേഖലകളിലൊക്കെ ആകെ വെള്ളിയാഴ്ച മാത്രമായിരിക്കും ഒരു അവധി കിട്ടുക. ആ ദിവസം സ്പെഷ്യൽ ആക്കുന്ന ഒരു റൂമിൽ തന്നെ കുറേ പേരൊക്കെ അടങ്ങിയിട്ട് അതിൽ കുറേ പേര് ജുമായ്ക്ക് പോകുന്നു, അതിനുശേഷം വന്നിട്ട് ബിരിയാണി പൊട്ടിക്കുക, ബിരിയാണി പൊട്ടിച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. അതൊരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ലോറൻസ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ചൂടിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പാലക്കാട്ടെ ചൂടിലേക്ക് വരുന്ന സമയത്ത് പാലക്കാട്ടെ ഉയർന്ന ചൂട് 34.9 ഡിഗ്രിയായി കുറഞ്ഞു. എന്താണ്, 41-42 വരെയൊക്കെ പോയതാണ് കേട്ടോ ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ. ഇപ്പം അത് ഒരു 8 ഡിഗ്രിയോളം കുറഞ്ഞിട്ടുണ്ട്. 8-9 ഡിഗ്രിയോളം കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞ മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്. ഞായറാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും 7 തെക്കൻ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. അതായത് മഴ ജാഗ്രതയാണ്, യെല്ലോ അലേർട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നല്ല ഇടിവെട്ടി മഴ പെയ്യുന്നൊരു സമയമൊക്കെ കൂടിയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇടിവെട്ടി മഴ പെയ്യുന്ന സമയമാണ്, വളരെ കെയർഫുൾ ആയിട്ട് പോകണം. മഴ പെയ്യുമ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോഴും അപകടങ്ങളാണ് അല്ലേ, മരങ്ങൾ വീണിട്ടും ഈ പോസ്റ്റൊക്കെ വീണിട്ടൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇടിവെട്ടുന്ന സമയത്തൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസിലൊന്നും പോയി നിൽക്കാതിരിക്കുക, ടൂ വീലറിലൊന്നും ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇങ്ങനെ ഇടിവെട്ടിയുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ പല ഭാഗത്തും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യാതിരിക്കുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആവുന്ന സമയത്ത് അഹല്യ വിശ്വസിലെ അടുത്ത മനോഹരമായ ഗാനം ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. എൻജോയ് ചെയ്യാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
4: മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ദേവനന്ദ ഫ്രം തൃശൂർ.
4: തൃശൂർ. ഓക്കെ, തൃശൂരുകാരിയാണല്ലേ.
5: അതെ.
4: നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ?
5: അതിനു മുമ്പ് ഒന്നോ രണ്ടോ വട്ടം സംസാരിച്ചിട്ടുണ്ട്.
4: ഇപ്പൊ ക്ലിയർ ആയി കേട്ടോ. ആ സ്ലാങ് അങ്ങ് വന്നപ്പോ ക്ലിയർ ആയി, തൃശ്ശൂരുകാരിയാന്ന് ഞാൻ വിശ്വസിച്ചു. ഓക്കെ, ദേവനന്ദ എന്താ ചെയ്യുന്നത്?
5: ഞാൻ ഇപ്പൊ +2 എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ്.
4: May 22 അല്ലേ റിസൾട്ട്?
5: അതെ അതെ.
4: അല്ലേ, ടെൻഷൻ ഉണ്ടോ?
5: ഇല്ല.
4: എന്ത് ടെൻഷൻ അല്ലേ?
5: ആ അതെ.
4: ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു?
5: കോമേഴ്സ്.
4: കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആയിട്ട്, നന്നായിട്ട് നല്ല റിസൾട്ട് ആവട്ടെ. പ്ലസ് വണ് എങ്ങനെ പാസ്സായോ? അത് ഡബിൾ പാസ്
5: കിട്ടിയിട്ടുണ്ടോ?
4: എന്തായാലും പാസ്സാവും, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നല്ലേ. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പരിപാടി?
5: ഞാൻ ഇനി ഒരു ഡിഗ്രി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വല്ല പ്രൊഫഷണൽ കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചു.
4: എന്തായാലും ഒരു ഡിഗ്രി എടുക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ.
5: അതെ അതെ.
4: ഓക്കെ, അപ്പൊ ദേവനന്ദ എങ്ങനെയാ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നേ?
5: വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവണതേ, ഈ സ്കൂളിലൊക്കെ പോയിരുന്ന ടൈമില് വെള്ളിയാഴ്ച ലോങ് ഇന്റർവെല് കിട്ടും. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
4: അതെ അതെ അതെ.
5: ലോങ് ഇന്റർവെല് കിട്ടുമ്പോ അപ്പൊ ഫ്രണ്ട്സിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം കിട്ടാ വെള്ളിയാഴ്ചയാണ്.
4: ഓക്കെ, അങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് അല്ലേ.
5: അതെ അതെ.
4: 12:30 മുതൽ ഏറെക്കുറെ 2 മണി വരെ കിട്ടും തോന്നുന്നു അല്ലേ.
5: അതെ അതെ,
4: 2 പീരീഡിന്റെ സമയം കിട്ടും.
5: അതെ,
4: ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ധാരാളം സമയം ഉണ്ടാവും അല്ലേ.
5: അതെ, എന്നിട്ടുണ്ടല്ലോ സ്കൂളില് NSS വക ഇങ്ങനെ ഐസ്ക്രീമും ആ ടൈമില്
4: വിൽക്കുണ്ടാവും.
5: അപ്പൊ എല്ലാരും കൂടി അതൊക്കെ വാങ്ങി, നല്ല രസായിരുന്നു.
4: മിസ് ചെയ്യുന്നുണ്ടല്ലേ.
5: അതെ, ഒരുപാട്.
4: ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും ഞങ്ങള് പണ്ട് വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ മിസ് ചെയ്യും.
5: അതെ, ഞങ്ങൾ വിളിച്ചിട്ട് പറയും ഫ്രണ്ട്സിനൊക്കെ, ഈ നേരത്ത് നമ്മ ഐസ്ക്രീം വാങ്ങി കഴിക്കായിരിക്കുന്നു.
4: അതെ അതെ അതെ, ഇനി കുറച്ചു കാലം കൂടെ പറയും കേട്ടോ അങ്ങനെ.
5: അതെ.
4: അപ്പൊ ദേവനന്ദ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: ഫാമിലിക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്നവർക്കും, പിന്നെ സുനിൽ ചേട്ടന്.
4: താങ്ക് യു ദേവനന്ദ, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. അതൊരു വല്ലാത്തൊരു മെമ്മറിയാണ് കേട്ടോ എനിക്കും. അത് ദേവനന്ദ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു മെമ്മറി എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പണ്ട് പഠിക്കുന്ന സമയത്ത് 12:30 അന്ന് ബ്രേക്ക് വിടും അല്ലേ, ബ്രേക്ക് ആണ്, ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിച്ചു കഴിയും, പിന്നെ ഒരു മണിക്കൂർ സമയമുണ്ട്. ഈ ഒരു മണിക്കൂർ എന്ത് ചെയ്യും? ഞാൻ സ്കൂളിന്റെ ഞാനും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ സ്കൂൾ മൊത്തം അങ്ങനെ കറങ്ങും, വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല, ചുമ്മാ ഇങ്ങ് കറങ്ങി അവിടെ എന്തൊക്കെ മരങ്ങളുണ്ടോ ആ മരങ്ങളൊക്കെ നോക്കി ആഗോള ചർച്ചയായിരിക്കും ആ സമയത്തൊക്കെ. ഇപ്പൊ ദേവനന്ദ പറഞ്ഞപ്പോഴാണ് എനിക്കും അതിങ്ങനെ കത്തിയത്. ഓക്കെ, അപ്പൊ അത് നല്ലൊരു മെമ്മറിയാണ്. വെള്ളിയാഴ്ചയില് നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
6: ഹലോ,
4: സഹദേവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
6: സുഖമായിട്ടിരിക്കുന്നു.
4: ഒരാശ്വാസമായി അല്ലേ? ചൂടിലാകെ വല്ലാണ്ടങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു സഹദേവൻ
6: ചേട്ടാ.
4: ചൂടുണ്ട് എങ്കിലും ഓക്കെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ.
6: നമ്മുടെ ജ്യോതി പറഞ്ഞ മാതിരി മഴയൊന്ന് പെയ്യുമ്പോ ജ്യോതിയല്ല മെയിൻ ആള്.
4: അതെ, ജ്യോതിയാണ് നമ്മുടെ ജ്യോതി. അതെ, മഴ പെയ്യിക്കുന്ന ആളാ. ഓക്കെ, അപ്പോ സഹദേവൻ ചേട്ടാ എങ്ങനെയാ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നത്?
6: വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നു. വെള്ളിയാഴ്ച വെള്ളിയും ചൊവ്വാഴ്ച ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോയിക്കേ.
4: ഏത് അമ്പലത്തിലാ പോകുന്നത്? അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കാറ് സ്ഥിരം വെള്ളിയാഴ്ച പോയിട്ട്?
6: അത് എല്ലാവർക്കും നന്നായിരിക്കണം.
4: ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സുനിൽ നല്ലതാവണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മാത്രം പോരാ, എന്റെ പേര് സ്പെഷ്യൽ ആയിട്ട് പറയണം. ഓക്കെ, വേണ്ട വേണ്ട, അത്രയൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാ മതി.
6: ഓക്കെ,
4: ഇന്ന് ആർക്കാ ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്? താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം എന്നെ വിളിക്കുക. വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു. അപ്പൊ സഹദേവൻ ചേട്ടന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നുണ്ട്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അമ്പലത്തിലേക്ക് പോകാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അമ്പലത്തിലേക്ക് പോകാറുണ്ട്. അത് അങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുന്നു. 1-2 മെസ്സേജസ് കൂടെ ഉണ്ട്, വായിക്കാം. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടൊരു കൃഷ്ണൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സുപ്രഭാതം പേര് കൊടുത്തിട്ടില്ല, കൃഷ്ണൻ എന്നാണ് ഇവിടെ പ്രൊഫൈലിൽ പേര് കാണുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ചും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുന്നേ അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഞാൻ ഷെഫിൻ ഇരട്ടുവേട്ടാ.
4: സുഖമായിട്ടിരിക്കുന്നു ഷെഫിനെ?
7: നല്ല സുഖമായിട്ടിരിക്കുന്നു. നല്ല 2 ദിവസമായിട്ട് മഴയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് രാവിലെ ചൂടൊക്കെ കുറവുണ്ട്.
4: മഴയും തണുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസം ഉണ്ടല്ലേ?
7: അതെ അതെ അതെ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലോ.
4: വല്ലാത്തൊരു ചൂടായിരുന്നു, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത ചൂടായിരുന്നു.
7: അതെ അതെ അതെ, ഇപ്പം 3 മണി കഴിഞ്ഞാ പിന്നെ ഇപ്പം മഴയുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം കുഴപ്പമില്ല.
4: ഒരു കുഴപ്പമില്ല, പകല് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം അല്ലേ?
7: പകല് അഡ്ജസ്റ്റ് ചെയ്യാം, ഉച്ച കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയാണ്, പ്രശ്നമില്ല
4: പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഷെഫിൻ പറയൂ, എങ്ങനെയാണ് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആവുന്നത്?
7: ഈ സുലേട്ടൻ ആദ്യം പറഞ്ഞ പോലെ സ്കൂൾ കാലത്ത് ഈ ബാലരമ മേടിക്കാൻ വേണ്ടിയുണ്ടല്ലോ, ബാലരമ മേടിക്കാൻ വേണ്ടി ഒരു ഇപ്പൊ സാധാരണ ഈ 3 മണിക്ക് 2 മണിക്ക് സമയത്തൊക്കെ അല്ലേ ഈ ഷോപ്പിൽ വരുന്നത്?
4: ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആയിരിക്കും വരിക കൂടുതലും.
7: അത് ഒരു വന്നോ വന്നോ നോക്കാൻ വേണ്ടി ഒരു 10-15 തവണ പോയിട്ടുണ്ട് ഒരു ആ വെള്ളിയാഴ്ച തന്നെ.
4: ആ കടക്കാരൻ പറയും, എടോ ഞാൻ വന്നാ പറയാ, വെറുതെ വെറുതെ വരണമെന്നില്ല അല്ലേ എന്ന് പറയില്ലേ.
7: അതങ്ങനെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു രണ്ടു മണി മുതൽ 3-4 മണി വരെ പോയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ബാലരമ വായിക്കാൻ വേണ്ടി. തീർന്നു പോവോ എന്ന ടെൻഷനാണ് പണ്ടേ പിള്ളേർ എല്ലാരും മേടിക്കുന്നവരല്ലേ ബാലരമ. അതുകൊണ്ട് പിന്നെ അത് മേടിക്കാൻ വേണ്ടി ഒരു ചിലപ്പം 4 മണിയാകുമ്പോ പോയി വന്ന് പൊട്ടിച്ച അട്ടനായിരുന്നു നമ്മള് പോകുമ്പോ. അപ്പൊ ഫ്രഷ് സാധനം കിട്ടും,
4: ഫ്രഷ് സാധനം കിട്ടും. അങ്ങനെ അവരുടെ വലിയ പാക്കിൽ നിന്ന് ആദ്യത്തെ ബാലരമ അത് എനിക്കുള്ളതാണ്.
7: ആ തുറന്നു നോക്കുമ്പോ ഭയങ്കര ഒരു ഒത്തേ ഒരു സുഗന്ധമാണ്,
4: ഒരു മണവും ഒക്കെയാണ്. അതെ അതെ, ശരിയാ.
7: പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ദൂരദർശനില് വെള്ളിയാഴ്ച തിരുനോട്ടം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ.
4: അത് വെള്ളിയാഴ്ചയാണോ? ശനിയാഴ്ചയല്ലേ?
7: വെള്ളിയാഴ്ച
4: ചിത്രഗീതം പരിപാടിയല്ലേ? ശനിയാഴ്ച
7: അല്ല, അല്ല വെള്ളിയാഴ്ച ചിത്രഗീതത്തിന് മുമ്പാണ് തിരുനോട്ടം.
4: ആണല്ലേ, ഓക്കെ, എനിക്കത് മറന്നുപോയി ഞാൻ.
7: അപ്പൊ ഈ അതും കാത്തിരുന്ന പണ്ട് കാത്തിരുന്ന ഒരു പ്രോഗ്രാം.
4: എന്നിട്ട് അതിൽ പറയും ഞായറാഴ്ച ഏതാണ് സിനിമ 4 മണിക്ക് സംപ്രേഷണം ചെയ്തെന്ന് പറയും അല്ലേ?
7: അതെ അതെ അതെ, അതെന്ന് പറഞ്ഞ ഇപ്പൊ ഒരാഴ്ചത്തെ പ്രോഗ്രാം മൊത്തം പറയുമല്ലോ, വ്യാഴാഴ്ച വരെയുള്ള ഇത് പറയുമല്ലോ.
4: ശരി, അതുപോലെ തന്നെ ഈ കത്തുകളൊക്കെ വരില്ലേ അല്ലേ? കത്തുകളൊക്കെ വന്ന അതൊക്കെ
7: എന്തായാലും
4: ഈ ഒരു സമയത്താണ് വെള്ളിയാഴ്ച ചിത്രഗീതം ഉള്ളത് എനിക്കറിയാം, അത് മാത്രമേ അറിയുള്ളൂ.
7: ചിത്രഗീതം കഴിഞ്ഞാ ചിത്രഗീതം.
4: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഷെഫിൻ. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
7: നമ്മുടെ പ്രിയപ്പെട്ട ഗോവിനാഥൻ ചേട്ടൻ, 1000 പിറന്നാളാശംസകൾ എന്റെ വക നേരുന്നു.
4: തീർച്ചയായിട്ടും ആശംസ അറിയിക്കാം, താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഷെഫിനായിരുന്നു. ഷെഫിനും അങ്ങനെ വെള്ളിയാഴ്ച ഓർമ്മകൾ ഒരുപാട് ഒരുപാടാണ് എന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ലേ. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു കുഞ്ഞു പാട്ട് വരുന്നുണ്ട്, പാട്ടിന് ശേഷം ഞാൻ മെസ്സേജൊക്കെ ആയിരിക്കും വായിക്കുക. മെസ്സേജ് ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ടിലേക്ക് പോവാം.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സമയം 8 മണി കഴിഞ്ഞ 55 മിനിറ്റാണ്. ഇന്നത്തെ അഹല്യ വിഷസിൽ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. അപ്പോൾ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഞാൻ വൈൻഡ് പോയാണ്. മെസ്സേജ് ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ. പഴയ കാലത്ത് സ്കൂൾ വെള്ളിയാഴ്ച 12:30 ഉച്ചയ്ക്ക് നേരത്തെ വിടും, പിന്നെ 2 ക്ലാസ്സിലേക്ക് പോകാൻ ബെല്ലടിക്കുക. അപ്പോ അമ്പലത്തിൽ പോകും എല്ലാ വെള്ളിയാഴ്ചയും. എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു, ഗോപിയേട്ടന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചിയാണ് കോട്ടയക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ്, ഞാൻ നിവേദിത ഫ്രം ചിറ്റൂർ. എന്റെ ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അവർക്കൊരു വിഷസ് പറയാമോ? തീർച്ചയായിട്ടും നിവേദിതയുടെ ബ്രദറിന് എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി വിഷസും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. ഇന്ന് എന്റെ ക്ലാസ്മേറ്റ് സുനിലിന്റെ മോൾ സാന്ദ്രയുടെ കല്യാണമാണ്. സാന്ദ്രയ്ക്കും അമലിനും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഇന്ന് വിശേഷപ്പെട്ട ദിനങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു.

നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ കുമരകം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ചയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗോപിയേട്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അഹല്ലയിൽ നടക്കുന്ന ഡാൻസറ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷക്കീല ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗോപിയേട്ടന് വിഷസ്. എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഹലോ സുനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീകുട്ടി ഫ്രം തൃശൂർ. ഡാൻസറ 26 പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീകുട്ടിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, എല്ലാ കൂട്ടുകാർക്കും മനോഹരമായൊരു ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ ഗോപിയേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. സായിമോനും ജന്മദിനാശംസകൾ. ഷീബ ദിനേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. കവിത ചേച്ചിയുടെ മെസ്സേജാണ്, ആ ലാസ്റ്റ് മെസ്സേജാണ് കേട്ടോ. സുനിൽ, ശുഭദിനം. പാട്ടുകളെല്ലാം പൊളിയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിരുന്നു. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയൊരു രണ്ട് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ ബാങ്ക് ദിവ്യയ്ക്കും പ്രിയതമനും 1000 ആശംസകൾ. ശെൽവരാജ് കൊഴിഞ്ഞാമ്പാറ. ശെൽവരാജ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദിവ്യയ്ക്കും പ്രിയതമനും ആശംസകൾ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ദിസ് ഇസ് സജിത സെന്തിൽകുമാർ ഫ്രം ട്രിച്ചി, തമിഴ്നാടു. ഇന്ന് ഞങ്ങളുടെ 17-ാമത്തെ വിവാഹ വാർഷികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷസ് പറയുമോ? തീർച്ചയായിട്ടും പറയാം. സജിത ചേച്ചിക്കും സെന്തിൽകുമാർ ചേട്ടനും എല്ലാവിധ വിവാഹ വാർഷിക മംഗള ആശംസകളും അറിയിക്കുന്നു. ഗുഡ് ടോപ്പിക് ടുഡേ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അജിത ചേച്ചിയുടെ മെസ്സേജാണ്, വായിക്കാം. നമസ്തേ, ഗോപിയേട്ടനും സായികുമാറിനും 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജിത ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ മെസ്സേജ് ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. സമയം 8 കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുന്നു. ഡാൻസറ 26 എന്ന നാഷണൽ ലെവൽ സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും അഹല്യ വിമണൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ ഒരു വെള്ളിയാഴ്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: Celluloid.
6: മലയാളത്തിന് ലഭിച്ച ലക്ഷണമൊത്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയുണ്ടായിരുന്നു. ആ ഒരു സിനിമയാണ് ഇന്നത്തെ സെലുലോയിഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെലുലോയിഡിലേക്ക്. ഇന്നത്തെ സെലുലോയിഡിൽ ആ ഒരു സിനിമ വിശേഷം, ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമ. മലയാളത്തിൽ വന്ന സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ അവതരണം. സിനിമ ഏതാണെന്നല്ലേ? DS ഇഴയിൽ കേൾക്കാം ഇന്നത്തെ സെലുലോയിഡിൽ. ഹലോവിൻ ദിനത്തിലായിരുന്നു മലയാളത്തിന് ഈ ഒരു സിനിമ ലഭിച്ചത്. ലക്ഷണമൊത്ത ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ തന്നെയാണ് രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം DS ഇഴയിൽ. സംവിധായകന്റെ ക്രാഫ്റ്റും ബ്രില്യൻസും അഭിനേതാക്കളുടെ അവിസ്മരണീയ പ്രകടനവും ടെക്നീഷ്യന്മാരുടെ സാങ്കേതിക മികവും ഒത്തിണങ്ങിയ ഒരു സിനിമ, ഒരു ഗംഭീര സിനിമ. DS ഇറേ ലോക അവസാനിപ്പിച്ച ഇടത്തിൽ നിന്ന് DS ഇറേയാണ് തുടങ്ങി വെച്ചത് അല്ലെ? 2025 എന്ന് പറയുന്ന ആ ഒരു വർഷം എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ സുവർണ വർഷമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെലുലോയിഡിലെ സിനിമ വിശേഷം DS ഇറേ. ഒരു ഇടവേളയ്ക്ക് ശേഷം കഥ തുടരാം. സ്റ്റിരുൻ വിദാഹലി 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloidile innathe cinema vishesham DS Irray. സിനിമ വിശേഷം പങ്കുവയ്ക്കാനായി കൂടിയുള്ളത് ഞാൻ ആയിലിയാണ്. കഥ തുടർന്ന് കേൾക്കാം. ലാറ്റിൻ വാക്കാണ് ഈ ഒരു DS Irray. ഈ ഒരു DS Irray എന്ന് പറയുന്ന ഈ ഒരു ലാറ്റിൻ വാക്കിനെ ഉഗ്രക്രോധത്തിന്റെ ദിനം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. അതായത് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ലാറ്റിൻ കവിതയായിട്ടും DS Irray കണക്കാക്കപ്പെടാറുണ്ട്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെഴുതിയ സിനിമയെന്ന് ആമുഖത്തോടെ കഥ പറയുന്ന ഈ ഒരു സിനിമ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള പിടിതരാത്തൊരു പ്രഹേളികയായിട്ട് മാറുന്നുണ്ട്. കറുത്ത സ്ക്രീനിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതി തുടങ്ങുന്ന ടൈറ്റിൽ കാർഡിൽ തന്നെ സംവിധായകൻ പ്രേക്ഷകരൊരു ഹൊറർ അന്തരീക്ഷത്തിന്റെ വലയത്തിൽ പെടുത്തുന്നുണ്ട്. അത്തരം ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെ കഥ പുരോഗമിക്കുമ്പോൾ തന്നെ സിനിമയെ റിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കുന്ന രീതിയാണ് സംവിധായകൻ പിന്തുടരുന്നത്. എല്ലാ പ്രതികാര കഥകൾക്ക് പിന്നിലും നീതീകരിക്കാവുന്ന ഒരു കാരണം ഉണ്ടാകാറുണ്ടല്ലേ, അതിലേക്കുള്ള അന്വേഷണമാണ് DS Irray. ഒരേ സമയം പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ഹൃദയ സങ്കീർത്തനമായി മാറുന്നുണ്ട് DS Irray. തുടർച്ചയായി 3 ഹൊറർ സിനിമകൾ. കഥയിലോ ആഖ്യാനത്തിലോ കഥാപാത്ര പരിചരണത്തിലോ വിദൂര സാദൃശ്യം പോലുമില്ല. ഓരോ സിനിമയിലും എഴുത്തുകാരൻ കൂടിയാവുന്ന ആ ഒരു സംവിധായകന്റെ ക്രാഫ്റ്റും കൈയടക്കവും നമുക്ക് ഈ ഒരു സിനിമയിലും ദർശിക്കാൻ കഴിയും. DS Irray യിലൂടെ ഭൂതകാലത്തിൽ തുടങ്ങി ബ്രഹ്മയുഗത്തിൽ ആവർത്തിച്ച മാന്ത്രികത രാഹുൽ സദാശിവൻ വീണ്ടും ആവർത്തിക്കുന്നു. വ്യത്യസ്ത യോണറുകളിൽ സിനിമകളെടുത്ത് പ്രേക്ഷകർ വിസ്മയിപ്പിച്ച സംവിധായകൻ ഏറെയുണ്ട് മലയാളത്തിൽ, അല്ലെ? എന്നാൽ ഒരേ യോണറിൽ ഇത്രയും അധികം വ്യത്യസ്തത പരീക്ഷിച്ചിട്ടുള്ള ഒരു സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വിരളമായിരിക്കും. ഇനിയും കേൾക്കാനായുണ്ട് DS Irray എന്ന് പറയുന്ന ഈ ഒരു സൈക്കോളജിക്കൽ ഹൊറർ സിനിമയുടെ വിശേഷങ്ങൾ. തുടർന്ന് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റഡിയോ വിത്ത് ഖലീഫ് 90.4 കിടിക്കേട്ട് കൊട്ടുകൂട.
2: രാക്ഷസി രാക്ഷസി രാക്ഷസി കരിമഷിയിട്ട

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലലോഡിലേക്ക്. സെല്ലലോഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം ഡി എസ് ഇഴൈ. തുടർന്ന് കേൾക്കാം ആദ്യ ചിത്രമായ റെഡ് റെയിൻസ് മുതൽ മലയാളത്തിലെ പതിവ് സിനിമാ ശൈലികളിൽ നിന്ന് വേറിട്ട് നടക്കുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ബോക്സ് ഓഫീസിലും ചലച്ചിത്ര നിരൂപകർക്കിടയിലും ആദ്യ ചിത്രം കാര്യമായ ഒരു ചലനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. 9 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒ ടി ടി റിലീസായി എത്തുന്ന ഭൂതകാലത്തിലൂടെയാണ് രാഹുൽ എന്ന സംവിധായകൻ ഒരു പ്രതിഭ മലയാളത്തിൽ വെളിപ്പെടുന്നത്. ഷെയ്ൻ നിഗത്തെയും രേവതയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ ഒരുക്കിയ സൈക്കോളജിക്കൽ ഹൊറർ സിനിമ ആഖ്യാനം കൊണ്ടും കഥാപാത്ര പരിചരണം കൊണ്ടും വ്യത്യസ്തം തന്നെയായിരുന്നു. 10 ആണ്ടുകൾ നീളുന്ന രേവതയുടെ അഭിനയ ജീവിതത്തിൽ അവരെ തേടി ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത് ഭൂതകാലത്തിലൂടെയാണ്. സൂപ്പർ താരം മമ്മൂട്ടിയുടെ സാന്നിധ്യമായിരുന്നു രാഹുലിന്റെ 3ാം ചിത്രം ബ്രഹ്മയുഗത്തിലേക്കുള്ള പ്രധാന ആകർഷണം. വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങളുടെ പരിമിതമായ ലൊക്കേഷനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകളും വിരസമായൊരു ചലച്ചിത്ര അനുഭവമാകും സമ്മാനിക്കുക എന്ന ധാരണകളെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു കൊടുവൻ പോറ്റിയായും ചാത്തനായിട്ടും മമ്മൂട്ടി നിറഞ്ഞാടിയത്. ബ്രഹ്മയുഗം മലയാള സിനിമാ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറി. ഒരേ സമയം നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും നേടിയ ചിത്രം മലയാള ഇതര ചലച്ചിത്ര വൃത്തങ്ങളിൽ ഒരു പാഠപുസ്തകമായി മാറിയ സിനിമ. രേവതി, ക്ഷേനിക, മമ്മൂട്ടി വരെ നീളുന്ന അഭിനേതാക്കളിൽ ഗുപ്തമായി കിടക്കുന്ന തന്റെ കഥാപാത്രങ്ങളെ അസാധാരണമായ കരവിരുതോടെ കടഞ്ഞെടുക്കുന്ന ശില്പിയാണ് രാഹുൽ സദാശിവൻ. പല സംവിധായകരും പ്രണവിലെ നെപ്പോക്കിഡിന്റെ മാർക്കറ്റിംഗ് സാധ്യതകളെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഡി എസ് എറയിലൂടെ പ്രണവിലെ നടനെ വീണ്ടെടുക്കുകയാണ് സംവിധായകൻ. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാവുന്ന കഥാപാത്രം തന്നെയാണ് ആർക്കിടെക്ട് രോഹൻറേത. വളരെയധികം കൈയടക്കത്തോടെ കൃത്യമായ മീറ്ററിൽ നിന്നാണ് പ്രണവ് കഥാപാത്രത്തെ മികവുറ്റതാക്കുന്നത്. ജീവിതത്തെ അടിമുടി ആഘോഷമാക്കി മാറ്റുന്ന യുവാവിൽ തുടങ്ങി നിസ്സഹായതയും ഭീതയും ഇടകളിരുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രത്തിനാണ് പ്രണവ് പൂർണ്ണത നൽകുന്നത്. പ്രണവിനൊപ്പം വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ജുബിൻ ഗോപിനാഥും അരുൺ അജിത് കുമാറും ജയകുറിപ്പും പുറത്തെടുക്കുന്നത്. താരതമ്യേന ചെറിയ കഥാപാത്രങ്ങളിൽ ഒതുങ്ങിപ്പോയ നടനാണ് ജുബിൻ ഗോപിനാഥ്. അദ്ദേഹത്തിന് മികച്ച പെർഫോമിംഗ് സ്പേസ് നൽകുന്ന സിനിമയാണ് ഡി എസ് എറി. വളരെ ജൈവികമായി തന്റെ കഥാപാത്രത്തെ അദ്ദേഹം സ്ക്രീനിലേക്ക് പകർത്തുന്നുണ്ട്. അരുൺ അജിത് കുമാറിന്റെ സമീപകാല കോളേജ് ബോയ് വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് കിരൺ എന്ന കഥാപാത്രം. ഗംഭീര പ്രകടനമാണ് ഈ യുവനടന് പുറത്തെടുത്തിരിക്കുന്നത്. ജയകുറിപ്പും തന്റെ വേഷം മികവുറ്റതാക്കുന്നുണ്ട്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച സുഷ്മിത ഭട്ട് സിനിമയിലുടനീളം അദൃശ്യ സാന്നിധ്യമായി നിറയുന്നുണ്ട്. കനി എന്ന കഥാപാത്രത്തെ വ്യത്യസ്തമാക്കി അവതരിപ്പിക്കുന്നു.

0: celluloid.
1: ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം DS ഇറിയുടേതാണ്. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ.

അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് ചോരുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. എന്നിരുന്നാലും സാങ്കേതികമായിട്ട് ഏറെ മികവ് പുലർത്തുന്ന സിനിമ കൂടിയാണ് ഡി എസ് ഇറേ. ക്രിസ്റ്റ സേവറിന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. സിനിമയുടെ ടോട്ടൽ മൂഡിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തുന്ന റീ റെക്കോർഡിംഗ്. പ്രമേയത്തിന് ശേഷം ക്രിസ്റ്റോയുടെ മറ്റൊരു മാസ്റ്റർ പീസ് തന്നെ. നിശബ്ദതയെ പോലെ മനോഹരമായ പശ്ചാത്തല സംഗീതത്തിൽ വിളക്കി ചേർക്കുന്നുണ്ട് ക്രിസ്റ്റോ. രാഹുൽ സദാശിവന്റെ പ്രിയപ്പെട്ട ഛായാഗ്രഹൻ ഷഹനാദ് ജലാലും സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. ആകാംക്ഷയും ഭീതിയും നിറയുന്ന കഥാപരിസരങ്ങളും പ്രേക്ഷകർക്ക് അനുഭവപ്പെടുത്തുന്നതിൽ ഷഹനാദിന്റെ ക്യാമറകൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്ന് പറയാതെ വയ്യ. എഡിറ്റിംഗ് ടേബിളിൽ ഷക്കീർ മുഹമ്മദ് അലിയും വിസ്മയം തീർക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ, സൗണ്ട് ഡിസൈനർ ജയദേവ് ചക്കാടത്ത്, സൗണ്ട് മിക്സിംഗ് നിർവഹിച്ച എം ആർ രാജാകൃഷ്ണൻ എന്നിവരും കൈയടി അർഹിക്കുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് ഡി എസ് എർ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. ഒരു സ്ലോ ഫേസിൽ ആരംഭിക്കുന്ന ഒരു സിനിമയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടി പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് എലമെന്റ്സും രാഹുൽ സദാശിവൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സസ്പെൻസുകളും പ്രതീക്ഷിക്കാത്ത ചില കഥാ സന്ദർഭങ്ങളും. തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഹൊറർ സൈക്കോളജിക്കൽ സിനിമകൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആണെങ്കിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മലയാളത്തിലെ ഡി എസ് എറേ എന്ന രാഹുൽ സദാശിവന്റെ ഈ ഒരു ചിത്രം. അങ്ങനെ ഇന്നത്തെ സിലലാവിഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സിലലാവിഡുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഖിൽ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: സമയം ഏകദേശം 10 മണിയൊക്കെ ആയില്ലേ, നമുക്ക് നല്ലൊരു ബ്രഞ്ച് കഴിക്കാൻ പോയാലോ? നമുക്ക് ഒന്നിച്ചു പോവാം, ഞാനും ഉണ്ട് കൂടെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റില് കഴിക്കാൻ ചിലപ്പോൾ ആളുകൾ കാണില്ല, പകരം പഴയ ചില കല്ലറകൾ ഉണ്ടാവും. പേടി വരുന്നുണ്ടോ? ചെറിയൊരു ഹൊറർ മൂഡിലുള്ള ഒരു ബ്രഞ്ചിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബ്രഞ്ച് എന്ന സംഗതി എന്നറിയാലോ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞും ലഞ്ചിന്റെ സമയം മുന്നേയും കഴിക്കുന്ന ഭക്ഷണമാണ് ബ്രഞ്ച് എന്നുള്ളത്. അപ്പൊ ഈ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അഹമ്മദാബാദിലെ ലക്കി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ആ റെസ്റ്റോറൻറ്റ് ചില പ്രശ്നങ്ങളുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. പഴയ ശവക്കല്ലറുകളെ മാറ്റുന്നതിന് പകരം അവയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ആ റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പഴയ ഒരു ശ്മശാനത്തിന് മുകളിലാണ്. എൻ്റെ അമ്മേ, രാവിലെ ഹൊറർ മൂഡ് തന്നെ. എന്തായാലും ഇന്നത്തെ കലഡോസ്കോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കലഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഈ ഒരു ലക്കി റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ കല്ലറകൾ കാണാം. 26 കല്ലറകളാണ് അവിടെ ഉള്ളത്. ഈ കല്ലറകൾ 16-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും സൂഫി സന്യാസിയുടേതാകാം എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. കുറേയധികം പറച്ചിലുകൾ ഇങ്ങനെയുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളും ഈ ഒരു ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വിശ്വാസം എന്താന്ന് വെച്ചാൽ, അവർ കുറേയധികം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കല്ലറകൾക്കരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കണേ. ആ ഹോട്ടൽ നടത്തുന്ന ആളുകളും അങ്ങനെയാണ് വിശ്വസിക്കണേ. അതുകൊണ്ടാണ് ആ ഹോട്ടലിന് ആ റെസ്റ്റോറൻറ്റിന് ലക്കി റെസ്റ്റോറൻറ്റ് എന്നൊരു പേരിട്ടത്. പ്രശസ്ത ചിത്രകാരൻ MF ഹുസൈൻ ഇല്ലേ, അദ്ദേഹം ഈ ഒരു ഹോട്ടലിൽ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം വരച്ചു കൊടുത്ത ചിത്രങ്ങളൊക്കെ ആ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കല്ലറകൾക്ക് ചുറ്റും ചെറിയ ഇരുമ്പ് വേലികളൊക്കെ ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ അതെല്ലാം വൃത്തിയാക്കി പച്ച പട്ട് തുണി വിരിച്ച് പൂക്കൾ അർപ്പിക്കുന്നതും ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ. പേര് മറക്കണ്ട, ലക്കി റെസ്റ്റോറൻറ്റ്. പേടിയുള്ളവർ പോകാൻ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു എലി വന്നാൽ നമ്മൾ ചൂലുമായി ഓടിക്കും അല്ലേ. പക്ഷേ രാജസ്ഥാനിൽ ഒരു സ്ഥലമുണ്ട്, അതൊരു ക്ഷേത്രമാണ്. അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എലികളെ സാർ എന്ന് വിളിക്കേണ്ടി വരും. 20,000 എലികളാണ് അവിടെ സ്വന്തം സ്ഥലം പോലെ സ്റ്റൈലായിട്ടങ്ങ് നടക്കുന്നത്. എന്താണ് കാര്യം, എന്താ അവിടെ നടക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കാലിഡോസ്കോപ്പിൽ രണ്ട് ചിൽ പാട്ടുകൾക്ക് ശേഷം.
1: I hats, wah, wah, I'll check it out, yo, wah, wah, I'll break it down, yeah, yeah, I'll check it out, yo, wah, wah.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനടുത്ത് ദേശ്നോക്ക് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ എലികളുള്ളത്. ഒരു അത്ഭുത ക്ഷേത്രം അത്ര. അവിടുത്തെ എലികളെ കബ്ബാസ് എന്നാണ് വിളിക്കുന്നത്. കുബ്ബൂസ് അല്ല, കബ്ബാസ്. ഈ കർണി മാതാദേവിയാണ് ആ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പൊ അവരുടെയും അവരുടെ മക്കളുടെയും പുനർജന്മമാണ് ഈ എലികൾ എന്നൊക്കെയാണ് ഭക്തർ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ദൈവതുല്യമായിട്ടാണ് എലികളെ കണക്കാക്കുന്നത്. 20,000 കറുത്ത എലികൾക്കിടയിൽ വളരെ കുറച്ച് വെളുത്ത എലികളുണ്ട്. ഈ വെള്ള എലികളെ കാണുന്നത് അതീവ ഭാഗ്യമാണെന്നും കർണിമാത നേരിട്ട് ദർശനം നൽകുന്നതാണെന്നും ഒക്കെ അവിടുത്തെ ഭക്തർ വിശ്വസിക്കുന്ന കാര്യമാണ്. അറിയാതെ പോലെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു എലിയെ എങ്ങാനും ചവിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ വലിയ പിഴ കൊടുക്കേണ്ടി വരും. സ്വർണത്തിലോ വെള്ളിയിലോ നിർമ്മിച്ച ഒരു എലിയുടെ പ്രതിമ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ നമ്മൾ അറിയാതെ എലിയെ ചവിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യുപകരമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളാണല്ലേ ലോകത്തിന്റെ പല ഭാഗത്ത്. നമ്മൾ ഈ പുരോഗമനം ഒക്കെ പറയുന്ന സമയത്തും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇതുപോലെയുള്ള കുറേയധികം കാര്യങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വിശ്വാസം. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് നമ്മുടെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്ത്, കേരളത്തിന്റെ പല ഭാഗത്ത് നടത്തുന്ന ഈ വണ്ടർ അടിപ്പിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ കാലിഡോസ്കോപ്പിലേക്ക് പോകുന്ന വഴി കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കണ്ണാടി നോക്കാതെ തന്നെ സ്വന്തം മുഖം മറ്റൊരാളിൽ കാണാൻ പറ്റൂ? ഇതാണ് എന്റെ അടുത്ത ചോദ്യം. കണ്ണാടി നോക്കാതെ പിന്നെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു ചൊല്ലില്ലേ? അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ചങ്ങാതിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞ് ശരിയാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വന്നത്. അപ്പൊ ചങ്ങാതി കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മുടി ഒന്ന് പാറി ഇപ്പുറത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഇതാ നിന്റെ മുടി ഒന്ന് ശരിയാക്കി സെറ്റായിട്ടില്ല, പൊട്ടൊന്ന് ചെരിഞ്ഞു പോയാൽ പൊട്ടൊന്ന് നേരെ വെക്ക് എന്ന് പറയും. കൺമശി എങ്ങാനും പടർന്നു കഴിഞ്ഞാൽ അതൊന്ന് തുടച്ചു തരും അല്ലെ? അതുകൊണ്ട് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണാടി നോക്കാതെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുഖം മറ്റൊരാളുടെ കണ്ണിൽ കാണാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ അതല്ല സീന്. നമ്മള് മലപ്പുറത്തെ കോടിഞ്ഞി എന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. സ്കൂളിൽ പോയാലും ചായക്കടയിൽ പോയാലും എവിടെ നോക്കിയാലും ഈ ഒരു കാര്യം കാണാൻ പറ്റും. എന്ത് കാര്യം അത്, പറയൂ വേഗം അങ്ങോട്ട്. ടെൻഷനാക്കല്ലേ ഞങ്ങളെ, എന്താന്ന് കാര്യം എന്താന്ന് പറ. കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മലപ്പുറത്തെ കൊടിഞ്ഞി എന്ന സ്ഥലം മറക്കണ്ട, ഓർമ്മയിൽ വെച്ചോ. പാട്ടിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: Kaleidoscope, information plus entertainment.
1: അങ്ങ് മലപ്പുറത്ത് തിരൂരങ്ങാടി എന്ന സ്ഥലം, ആ സ്ഥലത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ കോടിഞ്ഞി എന്ന ഗ്രാമം. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ അല്പം ഡബിൾ ആണ്. ഡബിൾ എന്ന് വെച്ചാൽ അവിടെയും കണ്ടു എന്ന് പറയണവരുണ്ട്, ഇവിടെയും കണ്ടെന്ന് പറയണവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും ദാ വാതുക്കിരിക്കണ ആളാ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ദാ പിന്നാമ്പുറത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ കുമ്പിടിയിലെ ഓർമ്മയുണ്ടോ? നന്ദന സിനിമയിലെ ജഗതിയുടെ ക്യാരക്ടർ പലയിടത്തായിട്ട് പല ആളുകൾ കണ്ടിട്ടുണ്ടെന്നാ പറയണേ ഉമ്മിണിയമ്മ എന്നിങ്ങനെ പറയത്തില്ലേ. അപ്പോ എനിക്ക് ശരിക്കും ഇത് വായിച്ചപ്പോ, ഈ കാര്യം കേട്ടപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഈ മലപ്പുറത്തെ ഈ ഒരു വില്ലേജിന്റെ പേര് കോടിഞ്ഞി എന്ന ആ ഒരു സ്ഥലത്തിന് വേറൊരു പേരും കൂടെ ഉള്ളത് ദ വില്ലേജ് ഓഫ് ട്വിൻസ് എന്നാണ്. ആ ഗ്രാമത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ ഉള്ള സ്ഥലം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ദ വില്ലേജ് ഓഫ് ട്വിൻസ്. എവിടെ നോക്കിയാലും ഇരട്ടകൾ, ഒരാളെ പോലെ തന്നെയുള്ള വേറൊരാളും. ഏതാണ്ട് 2000 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വില്ലേജാണത്. 400 ജോഡി ഇരട്ടകൾ ഉണ്ട് അവിടെ. ലോക ശരാശരിയേക്കാൾ 6 കൂടുതലാണ് ഇതെന്നാണ് കണക്ക്. എന്തുകൊണ്ടാണ് അവിടെ അത്രയും ഇരട്ടകൾ ജനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ശാസ്ത്ര ലോകത്തിന് പോലും ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല എന്താണ് സംഗതി എന്നുള്ളത്. അവിടുത്തെ വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഉള്ള പ്രത്യേകതകളാകാം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഗ്രാമമാണത്, വില്ലേജ് ഓഫ് ട്വിൻസ് എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ കൂടിഞ്ഞി എന്ന സ്ഥലം. ഈ ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തേക്ക് പോകുന്ന ഇപ്പൊ സ്ത്രീകളും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കും പുറത്തു നിന്ന് ഗ്രാമത്തിലേക്ക് കല്യാണം കഴിച്ച് വരുന്നവർക്കും ഒക്കെ ഇരട്ട കുട്ടികൾ ജനിക്കാറുണ്ട് എന്നുള്ളത് വേറൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഇരട്ടകൾക്കായിട്ടൊരു സംഘടന, ട്വിൻസ് ആൻഡ് കിൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ടാക്ക എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതും ഇവിടെയാണ്, ആ സ്ഥലത്താണ്. ടീച്ചർമാർ ചിലപ്പോൾ കുട്ടികളെ മാറി മാറി അടിക്കുന്നു, കുട്ടികൾ ടീച്ചർമാരെ പറ്റിക്കുന്നു, ആകെ മൊത്തത്തിലൊരു ബഹളാണ് വില്ലേജ് ഓഫ് ട്വിൻസിൽ. ലോകം മുഴുവൻ ആ ഗ്രാമത്തിൻ്റെ രഹസ്യം തേടി എന്താണ് സംഗതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാകും, എന്തായാലും ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പം മലപ്പുറം ജില്ല കോടിഞ്ഞി എന്ന സ്ഥലം മറക്കല്ലേ. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ രാവിലെ ഇങ്ങനെ എണീറ്റൊക്കെ വന്ന് പല്ലൊക്കെ തേക്കുന്നത് ഇന്ത്യയിലും, നമ്മൾ കുളിക്കാൻ പോകുന്നത് മ്യാൻമറിലും ആണെങ്കിൽ എങ്ങനെയിരിക്കും കാര്യങ്ങൾ? സംഗതി തമാശയല്ല. നമ്മുടെ നാഗാലാൻഡിലെ ലോങ്വ എന്നൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമാണ്. നാഗാലാൻഡിലെ മോൺ എന്ന ഡിസ്ട്രിക്റ്റിലുള്ളൊരു റേ റോ എന്താ എന്ന്, ഇന്ന് വെള്ളിയാഴ്ചയാണോ, ഇങ്ങനെ വെള്ളി വീഴുന്നുണ്ടല്ലോ വർത്തമാനം പറയുന്ന സമയത്ത്. അപ്പോൾ പറഞ്ഞു വന്നത് നാഗാലാൻഡിലെ കാര്യമാണ്. നാഗാലാൻഡിൽ മോൺ ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് ലോങ്വ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാമത്തിന്റെ പകുതി ഇന്ത്യയിലും പകുതി മ്യാൻമാറിലുമാണ്. നമുക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് കേൾക്കാം കാലിഡോസ്കോപ്പിൽ. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: Kaleidoscope, information plus entertainment.
1: നാഗാലാൻഡിലുള്ള മോൺ എന്ന ഡിസ്ട്രിക്റ്റിലെ ഗ്രാമം ലോങ്വ, ആ ഗ്രാമത്തിന്റെ പകുതി ഇന്ത്യയിലും പകുതി മ്യാൻമാറിലുമാണ്. ഈ ഗ്രാമത്തിലെ ഈ ഗ്രാമ മുഖ്യന്മാരുണ്ടല്ലോ, ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ ഗ്രാമ മുഖ്യനും രാജാവും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അവിടുത്തെ ഗ്രാമ മുഖ്യനെ വിളിക്കുന്ന പേര് അങ്ക് എന്നാണ്. അപ്പൊ ഈ അങ്കിന്റെ വീടിന്റെ നടുവിലൂടെയാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി കടന്നു പോകുന്നത്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യയിലിരുന്നും ഉറങ്ങുന്നതും മ്യാൻമറിലും ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് രണ്ട് രാജ്യങ്ങളിലേക്കും പോകാൻ വിസയോ പാസ്പോർട്ടോ ഒന്നും വേണ്ട. അവർക്ക് ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും പൗരത്വമുണ്ട്. ഇരട്ട പൗരത്വമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണത്. പണ്ട് കാലത്തെ യുദ്ധങ്ങളില് ശത്രുക്കളുടെ തല വെട്ടിയെടുക്കുന്ന പാരമ്പര്യമുള്ള ഒരു ഒരു ഗോത്ര വിഭാഗമുണ്ട്, കോന്യാക്ക് എന്നാണ് പേര്. അവരാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ, തല കൊയ്യലില്ല, വെട്ടലില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ അവര് വെട്ടുന്നതൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടാണ്. സമാധാന പ്രിയരായിട്ട് കർഷകരായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പൊ അവിടെ വളർന്നു വരുന്നത്, ഈ കോന്യാക്ക് എന്ന സ്ഥലത്ത്. എന്തായാലും നാഗാലാൻഡിലെ മോൺ ഡിസ്ട്രിക്റ്റിലുള്ള ലോങ്വ എന്ന ഗ്രാമം മറക്കണ്ട. ഗ്രാമത്തിന്റെ പകുതി ഇന്ത്യയിലും പകുതി മ്യാൻമാറിലുമാണ്. അപ്പോ മുഴുവൻ വിശേഷങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. പകുതിയുടെ കാര്യത്തിലാണ് നിർത്തിയെങ്കിലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഇതാ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുന്നു.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
0: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.
2: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ആ സ്പെഷ്യൽ ഹരിതഭൂമിയിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഞാൻ സുനിൽ. നമ്മുടെ കറികൾക്ക് പ്രത്യേക രുചിയും മണവും നൽകുന്ന ഒന്നാണ് മല്ലിയില, അല്ലെ? മിക്കവാറും എല്ലാ വിഭവങ്ങളിലും നമ്മൾ മല്ലിയില ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വിപണിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന മല്ലിയില എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കീടനാശിനി തളിക്കപ്പെടുന്ന ഇലക്കറികളിൽ ഒന്നാണ് മല്ലിയില. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മല്ലിയില സ്വന്തം വീട്ടുമുറ്റത്തോ ടെറസിലോ വിളയിച്ചെടുക്കേണ്ടത് ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ പരിചരണത്തിൽ വളർത്താമെന്നതാണ് മല്ലിയില കൃഷിയുടെ പ്രത്യേകത. ഗ്രോ ബാഗുകളിലോ പഴയ പ്ലാസ്റ്റിക് ചട്ടികളിലോ എന്തിനു ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങളിൽ പോലും നമുക്ക് മല്ലിയില വളർത്താം. മല്ലിയില കൃഷിയിൽ പലരും നേരിടുന്ന പ്രധാന പ്രശ്നം വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്നതാണ്. എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ വിത്ത് പാകിക്കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ മല്ലി മുളച്ചു വരുന്നത് കാണാൻ സാധിക്കും. എങ്ങനെ ശാസ്ത്രീയമായി മല്ലിക്കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും മല്ലിയില ഒട്ടും പിന്നിലല്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും മല്ലിയില സഹായിക്കുന്നുണ്ട്. ഒരു ചെറിയ ചട്ടിയിൽ മല്ലി നട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കാം. വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന രീതി മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ മനസ്സിലാക്കാം. കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് മനോഹരമായ ഒരു പാട്ട് വരുന്നു, എൻജോയ്.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മല്ലിക്കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധാരണ മല്ല് തന്നെ കൃഷിക്ക് ഉപയോഗിക്കാം. എന്നാൽ കൃഷി ആവശ്യത്തിനായിട്ട് വിപണിയിൽ ലഭിക്കുന്ന CO1, CO2 തുടങ്ങിയ പ്രത്യേക ഇനങ്ങൾ ഉപയോഗിച്ചാൽ കൂടുതൽ ഇലകൾ ലഭിക്കാനായിട്ട് സഹായിക്കും. വിത്തുകൾ വാങ്ങുമ്പോൾ അവയ്ക്ക് കേടുപാടുകളില്ല എന്നും പഴക്കമില്ല എന്നും ഉറപ്പുവരുത്തണം. നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ വേഗത്തിൽ മുളയ്ക്കുകയും കരുത്തുള്ള ചെടികൾ നൽകുകയും ചെയ്യും. മല്ലിവിത്ത് നേരിട്ട് പാകുന്നതിന് പകരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുളയ്ക്കൽ നിരക്ക് വർദ്ധിപ്പിക്കാം. വിത്തുകൾ പാകുന്നതിന് മുമ്പ് അവയെ പതുക്കെ ഒന്ന് ഉടച്ച് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റണം. ഒരു മല്ലിവിത്തിനുള്ളിൽ രണ്ട് ചെടികൾ വളരാനുള്ള വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ വിത്തുകൾ അമിതമായി അമർത്തി പൊട്ടിക്കുകയും അരുത്. ഇത് ഉള്ളിലെ ഭ്രൂണത്തിന് കേടുവരുത്താനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഉടച്ച വിത്തുകൾ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് സഹായിക്കും. വെള്ളത്തിൽ നിന്ന് എടുത്ത വിത്തുകൾ പഞ്ഞിയിലോ നനഞ്ഞ തുണിയിലോ പൊതിഞ്ഞു വെച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ചെറിയ മുളകൾ വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ മുള വന്ന വിത്തുകൾ പാകിയാൽ അവ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വിത്തുകൾ തയ്യാറാക്കുന്ന ഈ രീതി അല്പം സമയമെടുക്കുമെങ്കിലും മികച്ചൊരു റിസൾട്ടാണ് ഉറപ്പാക്കുന്നത്. എങ്ങനെയാണ് നടീൽ മിശ്രിതം തയ്യാറാക്കേണ്ടത്, ഇനി അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. പക്ഷെ അതിനു മുന്നേ നല്ലൊരു

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മല്ലിയിലെ കൃഷിക്ക് വായുസഞ്ചാരമുള്ളതും ഈർപ്പം പിടിച്ചു നിർത്തുന്നതുമായിട്ടുള്ള മണ്ണാണ് ആവശ്യം. ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. ഇതിലൂടെ വേരുകൾക്ക് സുഗമമായിട്ട് പടരാനായിട്ട് സാധിക്കും. മണ്ണിലെ രോഗബാധകൾ ഒഴിവാക്കാനായിട്ട് അല്പം കുമിൾനാശിനിയോ ട്രൈക്കോഡെർമയോ ചേർക്കുന്നത് നല്ലതാണ്. ഗ്രോ ബാഗിന്റെ പകുതി ഭാഗം വരെ മാത്രം മിശ്രിതം നിറച്ചാൽ മതിയാകും. നേരിട്ട് പറമ്പിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ സ്ഥലം നന്നായി കിളച്ച് കളകൾ നീക്കം ചെയ്യണം. തടമെടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഉയർത്തി വേണം നിർമ്മിക്കാനായിട്ട്. മല്ലിക്ക് നല്ല വെയിൽ ആവശ്യമാണെങ്കിലും അമിതമായ ഉച്ചവെയിൽ ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഭാഗികമായ തണൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പ്രത്യേകിച്ച് കേരളത്തിലെ വേനൽക്കാലത്ത് മല്ലിയിലയ്ക്ക് അല്പം തണൽ നൽകുന്നത് ചെടി കൂടുതൽ കാലം നിലനിൽക്കാനായിട്ടും സഹായിക്കും. മണ്ണിലെ ഈർപ്പം എപ്പോഴും ഒരേപോലെ നിലനിർത്താനായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം അമിതമാകാനും പാടില്ല. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മല്ലിയില കൃഷി പരാജയപ്പെടില്ല. വിത്തുകൾ പാകുമ്പോൾ ഓരോ വരികൾ തമ്മിലും 3 ഇഞ്ച് അകലം പാലിക്കുന്നത് ചെടികൾക്ക് വളരാനായിട്ട് സ്ഥലം നൽകും. ഇനി വിത്തുകൾ എങ്ങനെ ശാസ്ത്രീയമായി പാകാം എന്ന് പറഞ്ഞു തരാം. അതിനു മുന്നേ ഹരിതഭൂമിയിലൂടെ നല്ലൊരു പാട്ട്.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വിത്തുപാകുന്ന രീതിയും അതുപോലെ തന്നെ പ്രാഥമിക പരിചരണവും എങ്ങനെയാണെന്ന് ഇനി പറഞ്ഞുതരാം. മല്ലിയിലെ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തയ്യാറാക്കിയ വിത്തുകൾ മണ്ണിലധികം താഴ്ത്തി പാകരുത്. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1 സെന്റിമീറ്റർ മാത്രം ആഴത്തിൽ വിത്തുകൾ വിതറാം. അതിനുശേഷം മുകളിൽ അല്പം മണ്ണ് വിതറി മൂടണം. വിത്തുകൾ പാകിയ ശേഷം ഉടൻ തന്നെ വെള്ളം തളിച്ച് കൊടുക്കണം. സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം തളിക്കുന്നതാണ് നല്ലത്. കാരണം പൈപ്പ് ഉപയോഗിച്ച് നേരിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിത്തുകൾ മണ്ണിൽ നിന്ന് തെറിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. മുള വരുന്നത് വരെ മണ്ണ് ഉണങ്ങാനായിട്ടും അനുവദിക്കരുത്. വിത്തുകൾ മുളച്ചു തുടങ്ങാൻ ഏകദേശം 7 മുതൽ 10 ദിവസം വരെ സമയമെടുക്കും. ചിലപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് 14 ദിവസം വരെ നീളുകയും ചെയ്യും. മുള വന്ന ശേഷം ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇലകൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ചെടികൾക്കിടയിൽ തിരക്കുണ്ടെങ്കിൽ ചില ചെറിയ ചെടികൾ പറിച്ചു മാറ്റുന്നതാണ് നല്ലത്. ഇത് ബാക്കിയുള്ള ചെടികൾക്ക് കരുത്തോടെ വളരാനായിട്ട് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനായിട്ട് സഹായിക്കും. തുടക്കത്തിൽ ചെടികൾക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിനിന്ന് കഴിഞ്ഞാൽ കടചീയൽ രോഗം വരാനായിട്ട് സാധ്യതയുണ്ട്. ഓരോ ഘട്ടത്തിലും ചെടിയുടെ വളർച്ച നിരീക്ഷിക്കുന്നത് കർഷകന് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മല്ലി ഇലകൾ പച്ചപ്പും തിളക്കവുമുള്ളതായി വളരാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനായിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മല്ലിയില കേവലം ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ അധികം രാസവളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ജൈവവളങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്. ചെടികൾ മുളച്ച് 4 ഇലകൾ വരുമ്പോൾ അല്പം ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചെടികൾക്കിടയിൽ വിതറാം. ഇത് ഇലകൾക്ക് നല്ല പച്ചപ്പ് നൽകും. കൂടാതെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്ത ശേഷം 10 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ വളർച്ച വേഗത്തിലാക്കാനായിട്ടും സഹായിക്കും. നനയുടെ കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. മല്ലിച്ചെടിയുടെ ഇലകളിൽ വെള്ളം തളിക്കുന്നത് ചെടിക്ക് വലിയ ഉന്മേഷം നൽകും. വേനൽക്കാലത്ത് ദിവസവും 2 തവണ നനയ്ക്കുന്നതാണ് നല്ലത്. എന്നാൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ അടിയിലെ ദ്വാരങ്ങൾ അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. മണ്ണിന്റെ ഉപരിതലം ഒന്ന് ഉണങ്ങുമ്പോൾ മാത്രം അടുത്ത തവണ നനയ്ക്കുക. ജൈവ സ്ലറി ഉപയോഗിക്കുന്നത് മല്ലിയിലയുടെ സുഗന്ധം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. കറികൾക്ക് രുചി നൽകുന്ന ഈ മല്ലിയിലകൾ നമ്മുടെ കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഗുണമേന്മയുള്ളതാക്കി മാറ്റാം. വീടുകളിലെ അടുക്കള മാലിന്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന കമ്പോസ്റ്റ് മല്ലിക്ക് മികച്ച വളമാണ്. ഇനി മല്ലിയില കൃഷിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിയന്ത്രണത്തെക്കുറിച്ചും അറിയാം മനോഹരമായ പാഠം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മല്ലിയിലയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം. ഫംഗസ് ബാധ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മണ്ണിൽ അമിതമായി വെള്ളം തങ്ങുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇത് തടയാനായിട്ട് സ്യൂഡോമോണസ് ലൈനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നടുമ്പോൾ തന്നെ മണ്ണിൽ ട്രൈക്കോഡെർമ ചേർക്കുന്നത് ഈ രോഗത്തെ ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും. ഇലപ്പേനുകളും മുഞ്ഞകളും മല്ലിയിലയുടെ നീര് വലിച്ചു കുടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഇലകൾ ചുരുളാനും വളർച്ച മുരടിക്കാനും കാരണമാകും. വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് യാതൊരു കാരണവശാലും രാസകീടനാശിനികൾ ഉപയോഗിക്കരുത്. വേപ്പെണ്ണ സോപ്പ് മിശ്രിതമല്ലെങ്കിൽ വെളുത്തുള്ളി കാന്താരിമുളക് ലായനി നേർപ്പിച്ചത് ഇലകളിൽ തളിക്കുന്നത് കീടങ്ങളെ അകറ്റാനായിട്ട് ഏറ്റവും ഫലപ്രദമാണ്. ചിലപ്പോൾ മല്ലിയിലയിൽ വെളുത്ത പൊടി പറ്റിയിരിക്കുന്നത് പോലെ കാണാം. ഇതിനെ ചാരപ്പൂപ്പൽ എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ടാൽ ഉടനെ രോഗം ബാധിച്ച ഇലകൾ പറിച്ചു മാറ്റി നശിപ്പിക്കണം. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോഴാണ് ഇത് വരുന്നത്. പറമ്പ് വൃത്തിയായി സൂക്ഷിക്കുന്നതും ചെടികൾക്ക് ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതും രോഗങ്ങൾ വരുന്നത് തടയും. സുരക്ഷിതമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് വഴി ആരോഗ്യകരമായ മല്ലിയില നമുക്ക് ലഭിക്കും. ഇനി വിളവെടുപ്പ് രീതികളെ കുറിച്ചാണ് അറിയാനുള്ളത്. പക്ഷെ അതിനു മുന്നേ നല്ലൊരു പാട്ട് വരുന്നു ഹരിതഭൂമിയിലൂടെ.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. വിത്ത് പാകി ഏകദേശം 30 മുതൽ 45 ദിവസത്തിനുള്ളിൽ മല്ലിയില വിളവെടുക്കാനായിട്ട് പാകമാകും. പൂവിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലകൾ വിളവെടുക്കുന്നതാണ് രുചിക്ക് നല്ലത്. പൂവിട്ട് കഴിഞ്ഞാൽ ഇലകളുടെ സ്വാഭാവിക സുഗന്ധം മാറാനായിട്ട് തുടങ്ങും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലിയ ചെടികൾ ആദ്യം പറിച്ച് ഉപയോഗിക്കാം. വേരോടെ പിഴുതെടുക്കുന്നതിന് പകരം കത്രിക ഉപയോഗിച്ച് താഴെ നിന്ന് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ചെടിയുടെ ചുവട് നിലനിർത്തി ഇലകൾ മാത്രം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ചില ഇനങ്ങളിൽ നിന്ന് വീണ്ടും ഇലകൾ മുളച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ 2-3 തവണ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. വിളവെടുത്ത ഉടനെ തന്നെ മല്ലിയില ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതലുണ്ടെങ്കിൽ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് കൂടി കേടുകൂടാതെ ഇരിക്കും. സ്വന്തം വീട്ടുമുറ്റത്ത് വിരിഞ്ഞ മല്ലിയിലയുടെ സുഗന്ധം അടുക്കളയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി അത് അനുഭവിച്ച് തന്നെ അറിയണം. വിപണിയിലെ വിഷം കലർന്ന ഇലക്കറികളിൽ നിന്ന് മോചനം നേടാനായിട്ട് ഈ കൊച്ചു കൃഷി സഹായിക്കും. വിളവെടുപ്പ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മണ്ണിൽ അല്പം കൂടി വളം ചേർത്ത് അടുത്ത ബാച്ച് വിത്തുകൾ പാകാം. അങ്ങനെ വർഷം മുഴുവൻ മല്ലിയില നമ്മുടെ വീട്ടിൽ ഉറപ്പാക്കാം. മല്ലിയില കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം മനോഹരമായ പാട്ട്.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എപിജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496000570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
4: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: അക്ഷരങ്ങൾ കൊണ്ട്

0: വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഗായകനാണ് വിജയ് യേശുദാസ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഒരു വലിയ ആരാധിക കൂടിയാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്ന് വിജയ് യേശുദാസ് സ്പെഷ്യൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേൾക്കാം. വിജയ് യേശുദാസ് എന്ന ഗായകന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ 1 hour നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. 2012 അദ്ദേഹത്തിന് ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടുകൾ, 2 പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിലെ അകലെയോ നീ അകലെയോ എന്ന പാട്ട്, പിന്നെ മറ്റൊന്ന് സ്പിരിറ്റ് എന്ന സിനിമയിലെ മഴ കൊണ്ട് മാത്രം എന്ന പാട്ട്. ഈ 2 പാട്ടുകളും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുകളാണ്. അതിലാദ്യം വിജയ് യേശുദാസ് പാടിയതിൽ ഏറ്റവും മികച്ച 5 ഗാനങ്ങളിൽ ഒന്നെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ആ ഗാനത്തിലേക്കാണ്, ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. 2012 ഇറങ്ങിയ സിനിമ. ചിറ്റൂർ ഗോപി വരികിൽ എഴുതി, ദീപക് ദേവ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈണം പകർന്നു. ദീപക് ദേവിന്റെ ഒരു പീക്ക് ടൈം ആയിരുന്നു അത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറന്നുവെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില ഓർമ്മകളുണ്ട് അല്ലെ, ആ ഓർമ്മകളെ ഒരു നിമിഷം കൊണ്ട് പൊടി തട്ടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഗാനം കേൾക്കാം, ഗ്രാൻഡ് മാസ്റ്ററിലെ അകലെയോ നീ അകലെയോ എന്ന പാട്ട്.

യാഥാഗാനം ലോഹിതദാസിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. വിജയ്, ശ്വേത ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് പാട്ടുകൾ പാടി തന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര രസമാണല്ലേ. ദാസേട്ടനും ദാസേട്ടനെ പോലെയുള്ള ഒരു വലിയ ഒരു മനുഷ്യന്റെ ഒരുപാട് പാട്ടുകൾ പാടി നമുക്ക് തന്നിട്ടുള്ള ഒരാളുടെ മകൻ, ഒപ്പം സുജാത ചേച്ചിയെ പോലെയുള്ള ഒരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ഗായികയുടെ മകൾ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് പിന്നെയും പാട്ടുകൾ പാടിത്തരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലെജൻഡറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും. അപ്പം ആ ഒരു ഡുവറ്റിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ് നിവേദ്യം എന്ന സിനിമയിലെ കോലക്കുഴൽ വില കേട്ടോ എന്ന പാട്ട്. ഈ പാട്ടിൻ്റെ ഒരു ടേക്ക് ഓഫ് ഉണ്ടല്ലോ, ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഓടക്കുഴൽ പോർഷൻ, അത് കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അടിവയറ്റിൽ നിന്നും നെഞ്ചിലേക്ക് ഒരു എനർജി വന്നങ്ങ് കയറും. അത്തരത്തിലാണ് എം ജയചന്ദ്രൻ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ ഗാനമാണ് ഓർമ്മയിലുടരും ഗാനങ്ങൾ.

പക്ഷെ എഴുതിയ ഏറ്റവും പ്രണയാർദ്രമായ ഹൈലി റൊമാന്റിക് ആയിട്ടുള്ള വരികൾ ഞാൻ കണ്ടത് ഇന്ത്യൻ റുപ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ വരികളിലാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി തന്ന ഒരു പാട്ടാണത്, ഈ പുഴയും സന്ധ്യകളും നീലമിഴി ഇതളുകളും എന്ന പാട്ട്. പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖ മുകിലിനോട് എന്തു ചൊല്ലി അറിയുമോ, എന്താ എഴുതിയിരിക്കുന്നത്? മുല്ലനേനി മാഷിന് കോടി പുണ്യം, കോടി പ്രണാമം. ഷഹബാസ് സമനാണ് ഈ വരികൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മനോഹരമായ, മറ്റൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഇന്ത്യൻ

അടുത്ത ഗാനവും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഒരു പോലീസുകാരൻ ഭാര്യയുടെയും മകളുടെയും ഓർമ്മകളിൽ ജീവിക്കുന്നു. തൻ്റെ കൂടെ ഇപ്പം ഇല്ലാത്ത വൈഫിൻ്റെയും മോളുടെയും ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരു പോലീസുകാരനായിട്ട്, ഒരു ഒരു ഒരു സൈക്കിക് ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പോലീസുകാരനായിട്ട് പൃഥ്വിരാജ് എത്തിയ ഒരു സിനിമ ഓർക്കുന്നുണ്ടോ? മെമ്മറീസ് എന്ന സിനിമ, നമ്മുടെ ജീതു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ. ശരിക്കും ആ സിനിമയിൽ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ് തിരയും തീരവും എന്ന പാട്ട്, വിജയ് യേശുദാസിൻ്റെ പാട്ട്. ശരിക്കും ചില പാട്ടുകൾ ഇങ്ങനെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന, ഓർമ്മകളെക്കുറിച്ചുള്ള പാട്ടുകളുണ്ടല്ലേ, അതൊക്കെ ശരിക്കും മുത്തുകളാണ്, ജെംസാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ എന്നുള്ളതാണ്. സെജോ ജോൺ വരികൾ എഴുതി, അദ്ദേഹം തന്നെ ഈണം പകർന്ന്, മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടായി മാറിയിട്ടുള്ള പാട്ടാണ് മെമ്മറീസിലെ തിരയും തീരവും എന്ന പാട്ട്. വിജയ് യേശുദാസ് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുള്ള ഒരു ഗാനം.

അടുത്ത ഗാനം ഗദ്ദാമ എന്ന സിനിമയിലെ പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെനറ്റ് വീട്രാഗിന്റെ സംഗീതം, വിജയ് യേശുദാസിനൊപ്പം കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട്. ഗൃഹാതുരത്വം, സങ്കടം ഇങ്ങനെയുള്ള കുറേ ഓർമ്മകൾ ഉണർത്തുന്ന അതിമനോഹരമായ ഗാനമാണ് ഈ ഒരു ഗാനം. പ്രത്യേകിച്ച് ഈ പാട്ട് നാട്ടുവഴി ഓരത്തെ എന്ന പാട്ട് ചിത്രീകരിച്ചിട്ടുള്ള ലൊക്കേഷൻ സൂപ്പർബാണ്. ഈ പാട്ടിൽ ഒരുപാട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിന് ദാസേട്ടന്റെ സൗണ്ടുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി എനിക്ക് തോന്നി കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് പറയൂ എവിടെയെങ്കിലും സാമ്യങ്ങളുണ്ടോ എന്നുള്ളത്. വിജയ് യേശുദാസിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തില് ഗദ്ദാമ എന്ന സോങ്ങാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

അടുത്ത ഗാനം ജോജോ ജോർജ് എന്ന ഒരു നടന്റെ കരിയറിലെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ജോസഫ് എന്ന സിനിമയിലെ പാട്ടാണ്. ജോസഫ് എന്ന സിനിമയിൽ വിജയ് യേശുദാസിന്റെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി തീർന്നടി എന്ന പാട്ട് മനസ്സിലേക്ക് വരാം. പക്ഷെ ആ പാട്ടല്ല, വേറൊരു പാട്ടാണ്. കണ്ണെത്താ ദൂരം നീ മായുമ്പോൾ എന്ന പാട്ടാണ്. വി കെ ഹരിനാരായണൻ എഴുതിയിട്ടുള്ള വരികൾ, അസാധ്യമായിട്ടുള്ള ലിറിക്സ് ആണ്. ഭയങ്കര ഫീലാണ് ഈ ഒരു പാട്ടിന്. വരാം ഞാൻ നിനക്കായി ഒരിക്കൽ നീയുള്ള ലോകങ്ങളിൽ എന്നൊക്കെ എഴുതുമ്പോൾ ശരിക്കും പാട്ട് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നെഞ്ചിങ്ങനെ വിങ്ങി പൊട്ടുന്ന ഒരു ഒരു ഫീലാണ്. കണ്ണുകൾ അറിയാതെ നിറയുന്നൊരു ഫീലാണ്. അമേസിംഗ് സോങ് ആണ് ഈ ഒരു സോങ്. സങ്കടം കൂടുതൽ വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുത്തുന്ന പാട്ടുകൾ കൂടുതൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഭയങ്കരമായി ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ സങ്കടം. അതുപോലെ ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ ആശ്വാസവും തോന്നും. അത്തരത്തിലൊരു പാട്ടാണ് ജോസഫ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രഞ്ജിൻ രാജ് ഈണം പകർന്ന് വി കെ ഹരിനാരായണൻ വരികൾ എഴുതി വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഈ ഒരു ഗാനം.

അടുത്ത ഗാനം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. കോലക്കുഴൽ വിളികേട്ടോ എന്ന പാട്ട് ഹിറ്റായതിനു ശേഷം നമ്മുടെ വിജയ് യേശുദാസും ശ്വേത മോഹനും ഒന്നിച്ചൊരു പാട്ടാണ്. നല്ല പാട്ടായിരുന്നു, പക്ഷെ ഈ പാട്ട് ഹിറ്റായില്ല. ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ട് ഈ ഒരു പാട്ടിന്. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഒരു പക്ഷേ സുൽത്താൻ എന്ന സിനിമ ആവറേജ് കളക്ഷൻ മാത്രം നേടിയിട്ടുള്ളൊരു സിനിമയാണ്, അതുകൊണ്ടായിരിക്കാം ഈ പാട്ട് ശ്രദ്ധിക്കാതെ പോയത്. നല്ലൊരു പാട്ടാണ് രാക്കുയിൽ കൂട്ടുകാരി എന്ന പാട്ട്. എം ജയചന്ദ്രന്റെ സംഗീതം, ലോഹിതദാസാണ് ഈ പാട്ടിന് വരികളെഴുതി.

അടുത്ത ഗാനം ഷിക്കാരി എന്ന സിനിമയിലെ പാട്ടാണ്. അഭയ സിംഹ സംവിധാനം ചെയ്ത 2012 റിലീസ് ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമ ശരിക്കും വിജയ് യേശുദാസിന്റെ പാട്ടുകൾ തിരഞ്ഞു പോയപ്പോഴാണ് ഇതുപോലൊരു സിനിമ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷെ ഈ പാട്ട് നല്ല രസമാണ്. ഇങ്ങനെയുള്ള സിനിമകളിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലേ. നമ്മൾ അറിയാതെ പോയ സിനിമകൾ, അറിയാതെ പോയ, കേൾക്കാതെ പോയ പാട്ടുകൾ. വിജയ് യേശുദാസിനൊപ്പം ചിത്രശേഷി ഈ പാട്ട് പാടിയിട്ടുണ്ട്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വി ഹരികൃഷ്ണയുടേതാണ് സംഗീതം.

അടുത്തകാലം മനസ്സിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന മനോഹരമായൊരു പ്രണയഗാനമാണ്. 90s ഒരു വൈബാണ് ഈ ഒരു പാട്ടിന്. പഴയ പാട്ടിനോട് പാട്ടുകളോട് എന്തോ ഒരു സാമ്യമുള്ള പാട്ട്, ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഈ പാട്ട്. രാജാമണിയുടെ സംഗീതം വിജയും ശ്വേതയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് റഫീഖ് അഹമ്മദിൻ്റെതാണ് വരികൾ.

റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വരികളിലെ പാട്ടാണ്. ശ്രീ റഫീഖ് അഹമ്മദ് എന്ന കവിയെക്കുറിച്ച് പറയുമ്പോൾ വരികളിൽ അല്പം കവിത്വം സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ചില വാക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും ചില വാക്കുകൾക്ക് ഇത്തിരി ആഴക്കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയിലെ പാട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ പാട്ടില് ഷഹബാസ് അമൻ സംഗീതം പകർന്നിട്ടുണ്ട്. വിജയ് യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. ശ്രീ റഫീഖ് അഹമ്മദിന്റെ ആഴത്തിലുള്ള വരികളുണ്ട് ഈ പാട്ടിൽ.

അടുത്ത പാട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടയ്ക്കിടെ കേൾക്കാറുള്ള പാട്ട് കൂടിയാണ്. പ്രശാന്ത് പ്രഭാകറിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ, വിജയേശുദാസ് അലിഞ്ഞു പാടിയിട്ടുള്ള പാട്ടാണ്. ഒരു 1000 തവണയെങ്കിലും കേട്ട് കഴിഞ്ഞു ഈ പാട്ട്. ഞാൻ ലോറൻസ് ഫെർണാണ്ടസിൻ്റെ വരികളാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. വിജയേശുദാസിൻ്റെ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

സ്വന്തം മലയാളം ഗാനങ്ങളിൽ കേട്ടു, വിജയ് യേശുദാസ് പാടിത്തന്ന പാട്ടുകൾ കേട്ടു. കുറച്ചായിട്ട് വിജയ് യേശുദാസിന്റെ അങ്ങനെയുള്ള പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ മലയാളത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരിഭവം, പിണക്കമൊക്കെ എനിക്കുണ്ട്. വിജയ് യേശുദാസ് ഷുഡ് കം ബാക്ക് എന്ന് പറയാൻ തോന്നുന്നുണ്ട് ചില സമയത്ത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സോങ് കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡപ്പിയാണ്. ഈ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാനാണ്. യുഗഭാരതി എഴുതിയിട്ടുള്ള വരികൾ വിജയ് യേശുദാസും ശക്തിശ്രീ ഗോപാലനും ചേർന്ന് പാടിയിട്ടുള്ള മാമന്നൻ എന്ന സിനിമയിലെ പാട്ടാണത്. നമുക്ക് ആ പാട്ടുകൂടെ കേൾക്കാം. ഒരു തമിഴ് സോങ് ആണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടോടുകൂടി ഇന്നത്തെ വിജയ് യേശുദാസ് പാട്ടുകളുമായി എത്തിയ ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. വീണ്ടും എത്താം അടുത്ത ദിവസം ഇതേ സമയം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ എഫ്എം 90.4.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. നമസ്കാരം, എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. നമ്മുടെ ശരീരമാണ് നമ്മൾ വസിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു വീട്, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ വീട് എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കാലം നമുക്ക് അവിടെ സുഖമായിട്ടിരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്. അതായത് വ്യക്തി ശുചിത്വം. പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, പല്ലേക്കുക, ഇത് മാത്രമാണ് വ്യക്തി ശുചിത്വം എന്നതാണ്. അത് മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല, രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. എന്തൊക്കെയാണെന്ന് പറഞ്ഞിരട്ടെ. ഒന്നാമത്തെ കാര്യം പ്രതിരോധമാണ്. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അണുബാധകൾ വരാതെ തടയാനായിട്ട് പണം ചെലവില്ലാത്ത ഒരേ ഒരു വഴി എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വമാണ്. രണ്ടാമത്തെ കാര്യം ആത്മവിശ്വാസമാണ്. വൃത്തിയുള്ള ഒരാൾക്ക് സമൂഹത്തിൽ ഇടപഴകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ശരീര ദുർഗന്ധമോ മോശം വസ്ത്രധാരണമോ ഒരാളുടെ മാനസികാവസ്ഥയെ പോലും ബാധിക്കും, ശരിയല്ലേ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവയെ അകറ്റി നിർത്താനായിട്ട് വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത്. ശീലങ്ങൾ മാറ്റാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ശരീരത്തെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങാം. അപ്പൊ ഇനി പറയാനായിട്ട് പോകുന്നത് വ്യക്തി ശുചിത്വം എങ്ങനെയൊക്കെ ചെയ്യണം, എവിടെയൊക്കെയാണ് നമ്മൾ ശുചിത്വം പാലിക്കേണ്ടത് എന്നുള്ളതാണ്. ഡോക്ടർ അഹല്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മനോഹരമായ പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന അവയവം ഏതാണ്? സംശയമൊന്നുമില്ല, നമ്മുടെ കൈകളാണ്. പക്ഷേ ഇതേ കൈകളാണ് രോഗാണുക്കളുടെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സ്പർശിക്കുന്ന ഡോർ ഹാൻഡിലുകൾ, മൊബൈൽ ഫോണുകൾ, കറൻസി നോട്ടുകൾ എന്നിവയിലെല്ലാം തന്നെ അണുക്കളുണ്ട്. കൈകൾ വൃത്തിയാക്കാതെ മുഖത്തോ കണ്ണിലോ മൂക്കിലോ തൊടുമ്പോൾ ഈ അണുക്കൾ നേരിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നു. അപ്പം അതുകൊണ്ട് കൈകൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കണം, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നേ വേണം. കൊറോണ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തു അല്ലേ? ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. വെറുതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ അണുക്കൾ പോവില്ല. സോപ്പോ ഹാൻഡ് വാഷോ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. കൈപ്പത്തികൾ തമ്മിൽ ഉരസി വൃത്തിയാക്കണം. വിരലുകൾക്കിടയിൽ ശുദ്ധിയാക്കുക, തള്ളവിരൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നഖങ്ങൾക്കിടയിലാണ് അണുക്കൾ ഒളിച്ചിരിക്കുന്നത്. നഖം വെട്ടി നിർത്തുന്നതും കൈകൾ കഴുകുമ്പോൾ നഖങ്ങൾക്കിടയിൽ വൃത്തിയാക്കുന്നതും ശീലമാക്കണം. കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും ഈ ഒരു പ്രക്രിയ തുടരുകയും വേണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, പുറത്തു പോയി വന്നാലുടൻ, രോഗികളെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, വളർത്തു മൃഗങ്ങളെ തൊട്ടുകഴിഞ്ഞാൽ, ഈ സമയത്തൊക്കെ നമ്മൾ കൈ നിർബന്ധമായിട്ടും കഴുകിയിരിക്കണം. ഒരു ചെറിയ സോപ്പ് കഷ്ണം മതിയാവും വലിയൊരു ആശുപത്രി ബില്ല് ഒഴിവാക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് മടിക്കേണ്ട, കൈകൾ നന്നായിട്ട് കഴുകുക. പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.
2: മംഗളശീലന്റെ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ഇതാദ്യമായിട്ടാണ്. സ്മഗ്ലേഴ്സ് മാത്രമല്ല, പോലീസ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും പാർട്ടിക്ക് എത്തിയിട്ടുണ്ട്. അത്ര കോടി രൂപയുടെ ചരക്ക് രക്ഷപ്പെടുത്തിയതിനാൽ പുഷ്പ സിൻഡിക്കേറ്റിൽ ഒരു ഹീറോയായി മാറി. മംഗളശീലൻ തന്നെ പുഷ്പയെ കൊണ്ടുപോയി MLAക്ക് നേരിട്ട് പരിചയപ്പെടുത്തി.

0: പെട്ടെന്നെല്ലാം കെട്ടെന്നാലോ ഇരുട്ട് മൂടിയ മനുഷ്യനായ
1: നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയില് വിയർപ്പ് ഒരു പ്രധാന വില്ലനാണല്ലേ. ഇനിയിപ്പോ ചൂട് കാലമല്ലെങ്കിൽ പോലും ഒന്ന് നടന്നാലോ ഓടിയാലോ എന്തെങ്കിലും കാര്യമായിട്ട് പണിയെടുത്താലൊക്കെ വിയർക്കും അല്ലെ. ഈ ചൂടും ഈർപ്പും ഉള്ള കാലാവസ്ഥ ഫംഗൽ ഇൻഫെക്ഷനുകൾക്ക് വളരാനായിട്ട് പറ്റിയൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു നേരം കുളി ഈ വിയർപ്പും പൊടിയും ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാനായിട്ട് കാരണമാകും. ഇത് മുഖക്കുരുവിന് കാരണമാകും, മറ്റ് ചർമ്മരോഗങ്ങളും ഉണ്ടാകും. രാവിലെ ഉന്മേഷത്തിനും രാത്രിയിലെ കുളി നല്ല ഉറക്കത്തിനും സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു നേരം നമ്മൾ കുളിച്ചിരിക്കണം. പിന്നെ നമ്മുടെ തലമുടി സംരക്ഷണമാണ്. തലയോട്ടിയിലെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താരം വരുന്നത് ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും തലമുടി നന്നായിട്ട് കഴുകണം. ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. ഇനി വസ്ത്രങ്ങളാണ്. ഒരിക്കലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ അലക്കാതെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. വിയർപ്പുള്ള വസ്ത്രങ്ങളിൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരും. ഇനി തുണികൾ ഉണക്കുന്നതാണ്. പലരും വീടിനുള്ളിൽ തുണി ഉണക്കാറുണ്ട്. എന്നാൽ സൂര്യപ്രകാശമേറ്റ് ഉണങ്ങുന്ന വസ്ത്രങ്ങളിൽ അണുക്കൾ കുറവായിരിക്കും. വെയിലൊരു മികച്ച അണുനാശിനി കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തുണി ഉണക്കുമ്പോൾ വെയിലത്തിട്ട് തന്നെ ഉണക്കുക. പിന്നെ തോർത്ത്, സോപ്പ് എന്നിവ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും സ്കിൻ ഡിസീസിന് കാരണമാകും. വൃത്തിയുള്ള വസ്ത്രം നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല കാണിക്കുന്നത്, ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് പറയുന്ന ഡോക്ടർ ഹല്ലയാണ്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, നമുക്കതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറയാം. അടുത്തൊരു ശുചിത്വം എന്ന് പറയുന്നത് വായയുടെ ശുചിത്വമാണ് കേട്ടോ. ആരോഗ്യം തുടങ്ങുന്നതേ വായിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് മുതൽ വായയുടെ പങ്ക് വലുതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും വായയുടെ ശുചിത്വമായിരിക്കും. ഒന്ന്, ബ്രഷിംഗ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രാവിലെ പല്ല് തേക്കുന്നത് നമ്മൾ മറക്കാറില്ല, പക്ഷെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഉള്ള ബ്രഷിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രാത്രിയിൽ ഉമിനീർ ഉൽപ്പാദനം കുറവായതുകൊണ്ട് ബാക്ടീരിയകൾ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബ്രഷിംഗ് രാവിലെ മാത്രമല്ല, രാത്രിയിലും നിർബന്ധമാക്കണം. പിന്നെ നാവ് വൃത്തിയാക്കുക. പല്ല് മാത്രം തേച്ചാൽ പോരാ, നാവിലെ വെളുത്ത പടലം അതായത് കോട്ടിംഗ് ഉണ്ടല്ലോ അതെപ്പോഴും നീക്കം ചെയ്യണം. ഇതാണ് വായുനാറ്റത്തിന് പ്രധാന കാരണം. ഇനി ഭക്ഷണശേഷം, ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും പച്ചവെള്ളം കൊണ്ട് വായ നന്നായിട്ട് കുലുക്കി ഉഴിയണം. മധുര പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഈ നഖം കടിക്കുന്ന ശീലം ഉണ്ടാവും പലർക്കും, ഇത് ഒഴിവാക്കണം. നഖത്തിനിടയിലെ അഴുക്ക് നേരിട്ട് വായിലെത്താനായിട്ട് ഇത് കാരണമാകും. ഈ വ്യക്തി ശുചിത്വം എന്നത് ഒരു ദിവസമോ ഒരു മാസമോ ചെയ്യേണ്ട ഒന്നല്ല, അതൊരു ജീവിത ശൈലിയാണ്. നമ്മൾ വൃത്തിയായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാകും, അതുവഴി നമ്മുടെ നാടും വൃത്തിയാകും. പകർച്ചവ്യാധികളെ പേടിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് ഈ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷമായിരിക്കും. ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia. Movement that inspires.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ

0: 9188954112 04923225000.
1: 360 degree. ഹലോ, സുഖല്ലേ എല്ലാവർക്കും. അങ്ങനെ തന്നെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി വന്നിത്തിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. അങ്ങനെ 360 ഡിഗ്രിയുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ യാത്രകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ യാത്രകൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മതിയാവും എന്നതാണ്. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഈ യാത്രകൾ പലപ്പോഴും വലിയ തലവേദനയായിട്ട് മാറാറില്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു യാത്ര സ്മാർട്ട് ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോ സ്മാർട്ട് ആയിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാൻ നോക്കിയാലോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് സ്മാർട്ട് ആയിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം ചെയ്യേണ്ടത് സ്ഥലത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ്. അവിടുത്തെ കാലാവസ്ഥ, താമസ സൗകര്യം, ഭക്ഷണ രീതി എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് യാത്ര എപ്പോഴും സിമ്പിളാക്കും, സുഗമമാക്കും എന്നൊരു കാര്യമല്ലേ. അപ്പോ ഓഫ് സീസണുകളിൽ യാത്ര പ്ലാൻ ചെയ്യുന്നത് വഴി വലിയൊരു തുക നമുക്ക് ലാഭിക്കാനും തിരക്കില്ലാതെ തന്നെ സ്ഥലങ്ങൾ കാണാനും സാധിക്കുന്നുള്ളതാണ്. ഈ ഗൂഗിൾ മാപ്സ് പോലുള്ള സാങ്കേതിക വിദ്യകൾ യാത്രയിൽ നമ്മുടെ ഒരു മികച്ച കൂട്ടായിട്ട് വരാറില്ലേ, അതൊരു വലിയൊരു കൂട്ടുകാരൻ തന്നെയാണ്. പണം പ്ലാൻ ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം അല്ലെ. ആദ്യം നമ്മൾ സ്ഥലം നോക്കും, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ വരുന്ന ഒരു കാര്യം ബഡ്ജറ്റാണ്, പൈസ. അതെ, പണം പ്ലാൻ ചെയ്യുന്നതാണ് അടുത്ത ഏറ്റവും വലിയൊരു ഘട്ടമായിട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കായിട്ടൊരു പ്രത്യേക ബഡ്ജറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, നിശ്ചയിക്കുക എന്നതാണ്. അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് പകരം എന്ത് വേണം, നേരത്തെ ബുക്ക് ചെയ്താൽ തന്നെ വലിയ ഓഫറുകളൊക്കെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, യാത്രകൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാം. അപ്പോ അതെ, ഇനി നമ്മൾ യാത്രകളെ പറ്റി, യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി കൂടുതലായിട്ട് കേൾക്കാം, പറയാം 360 ഡിഗ്രിയിൽ. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360-degree.
1: പാക്കിങ്ങില് മാജിക് ആയാലോ? യെസ്, സ്പേസ് എങ്ങനെ ലാഭിക്കാം ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്യുമ്പോ എന്നൊരു കാര്യമാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. 360 ഡിഗ്രിയുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. ഈ ഒരു പാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഉള്ളൊരു കാര്യം പേടിയുണ്ട്. എന്താ, ലഗേജ് കൂടോ? പാക്കിംഗ് റെഡിയാവോ? ഈ സ്ഥലം മതിയാവോ ബാഗിന്? ഇത് പോരെ, വെയിറ്റ് കൂടോ? അങ്ങനെ കൊറേ കൊറേ കൺസേൺസ് ഉണ്ടല്ലേ. ഈ ബാഗ് നിറയെ തുണികൾ കുത്തി നിറച്ചിട്ട് എന്താ ഒടുവിൽ അത് ലോക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, റോളിംഗ് മെത്തേഡ്. ഈ റോളിംഗ് മെത്തേഡ് എന്ന വിദ്യ നമ്മളെ സഹായത്തിന് എത്തുന്നത് ഈ ഒരു സന്ദർഭങ്ങളിലാണ് കേട്ടോ. ഈ തുണികൾ മടക്കി വെക്കുന്നതിന് പകരം ചുരുട്ടി റോള് ചെയ്ത് വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ബാഗിനുള്ളിൽ കൂടുതൽ സ്ഥലം നൽകുകയും തുണികളിൽ ചുളിവ് വീഴുന്നത് തടയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യമാണ് വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് മിക്സ് ആൻഡ് മാച്ച് രീതി പരീക്ഷിക്കുക. അതായത് എന്താ, ഒരു പാന്റിനൊപ്പം 2-3 ഷർട്ടുകൾ ചേരുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതെന്തായിരിക്കും, കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കൂടുതൽ ലുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർവെയേഴ്സും സോക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷൂസിനുള്ളിൽ വെക്കുന്നത്, അതായത് ഷൂസിന്റെ അകത്തൊരു സ്പേസ് ഇല്ലേ, ആ സ്പേസിൽ പാക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ഥലം നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതും ഒരു ടിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് യാത്രയ്ക്ക് ആവശ്യമുള്ള മരുന്നുകൾ, ചാർജറുകൾ എന്നിവ എപ്പോഴും ഒരു ചെറിയ ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറേജ് ബോക്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്കിടയിൽ സിപ് ലോക്ക് കവറുകൾ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ തരംതിരിക്കാനായിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ സ്മാർട്ട് ആയിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ ലഗേജുകൾ ഒഴിവാക്കി ഭാരം കുറഞ്ഞ രീതിയിൽ നമുക്ക് യാത്ര പോവാം. ഇനി യാത്രയിൽ പറയാനുള്ള മറ്റൊരു കാര്യമാണ് ടോയ്ലറ്ററീസ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിദ്യകളുണ്ട്. അത് നമുക്ക് എസൻഷ്യൽ ആണോ, എസൻഷ്യൽ ആണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ടോയ്ലറ്ററീസ്, നമ്മുടെ ഹൈജീനിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

ഈ യാത്രയിൽ ഷാമ്പു അല്ലെങ്കിൽ ലോഷനൊക്കെ ബാഗിനുള്ളിൽ പൊട്ടി തുണികളെല്ലാം വൃത്തികേടാവുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ? ഇതൊക്കെ ഇങ്ങനെ തുറന്നു പോയി തുണികളിലൊക്കെ ആയും മൊത്തത്തിൽ പിന്നെ പ്രശ്നമാണല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ സൂത്രവിദ്യയുണ്ട്. എന്തെയ്യാന്നറിയോ, കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് അതിന്റെ വായു ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച ശേഷം എന്ത് ചെയ്യാം, വീണ്ടും അടപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാഗിനുള്ളിൽ മർദ്ദം കൂടിയാലും എന്താ ലോഷൻ ഒന്നും പുറത്തേക്ക് ലീക്കാവില്ല. ഈ ഒരു വിദ്യ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് വലിയ ഷാമ്പു കുപ്പികൾ യാത്രയിൽ കൊണ്ടുപോകുന്നത് എപ്പോഴും ഒഴിവാക്കിയിട്ട് ചെറിയ ട്രാവൽ ബോട്ടിലുകൾ വാങ്ങാൻ കിട്ടും. അത്തരം ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ, ഈ ഉപയോഗം കഴിഞ്ഞ കോൺടാക്ട് ലെൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ കേസിനുള്ളിലൊക്കെ ഈ ക്രീമുകളും ലോഷനുകളൊക്കെ നിറച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഭയങ്കര ചെറിയ സൈസല്ലേ, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. അതുപോലെ തന്നെ സോപ്പിന് പകരം എന്ത് ചെയ്യാം, പേപ്പർ സോപ്പ് കിട്ടും വാങ്ങാൻ വേണ്ടി, ഓൺലൈൻ ത്രൂ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. സോപ്പിന് പകരം പേപ്പർ സോപ്പുകൾ ഉപയോഗിക്കുന്നത് ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ സോപ്പ് നനഞ്ഞ് വാഷ് ചെയ്ത് അതിനുശേഷം കുളിച്ചൊക്കെ അതിന് ശേഷം അത് മൊത്തത്തിൽ ആകെ നാശാവും, പിന്നീട് അത് ബാഗിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കുറെ പ്രശ്നമാവും. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താ, ഈ പേപ്പർ സോപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് ട്രാവൽ ടൈമിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്താ, നമ്മുടെ ടൂത്ത് ബ്രഷാണ്. ഈ ഒരു ടൂത്ത് ബ്രഷേയും മറ്റ് സാധനങ്ങളുമായിട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്ലിപ്പോ മറ്റോ ഉപയോഗിച്ച് എന്താ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നനഞ്ഞ ടവലുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ പ്രൂഫ് ബാഗ് എപ്പോഴും കരുതുന്നത് നല്ലതാണ്. ട്രാവൽ ടൈമിൽ നനഞ്ഞ ക്ലോത്ത് വെക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാമല്ലേ, പിന്നെ ഈ വൺ ടൈം നമ്മൾ ടവല് യൂസ് ചെയ്തതിനു ശേഷം മേ ബി നമുക്കത് ഫുൾ ഡ്രൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഈ നനഞ്ഞ ടവൽ എന്ത് ചെയ്യാം, ബാഗിൽ നേരെ എടുത്ത് വെക്കാൻ പറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ പ്രൂഫ് ബാഗ് എപ്പോഴും കരുതുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ലഗേജ് വൃത്തിയായിട്ട് കൂടി സൂക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി നമുക്കറിയേണ്ടത് യാത്രയിലെ ഭക്ഷണവും അതിന്റെ ഒരു ആരോഗ്യക്രമങ്ങളെ കുറിച്ചൊക്കെയാണ്. കേൾക്കാം ഒരു മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഖലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യാത്രകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിലാണല്ലേ. അതായത് പുതിയ സ്ഥലങ്ങളിലെ ഭക്ഷണം പരീക്ഷിക്കുന്നത് യാത്രയുടെ ഭാഗമാണെങ്കിലും ഈ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഭക്ഷണം എപ്പോഴും എന്തേ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. അമിതമായുള്ള മസാലകളും എണ്ണമയമുള്ള ഭക്ഷണങ്ങളും യാത്രയിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനൊക്കെ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. ട്രാവലാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടില്ല, എന്നാലും ഇതൊക്കെ ഒന്ന് കൺസേൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കയ്യിൽ എപ്പോഴും ലഘുഭക്ഷണങ്ങൾ, ഈ സ്നാക്സ് കരുതുന്നത് നല്ലതാണ് കേട്ടോ. ഈ നട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വിശപ്പ് മാറ്റാനായിട്ട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അനാവശ്യമായി പുറത്തു നിന്ന് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു കുപ്പിയിൽ എപ്പോഴും വെള്ളം കരുതുക. അതെന്താണ്, നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ യാത്രക്കിടയിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ രുചികൾ പരീക്ഷിക്കുന്ന സമയത്ത് ചെറിയ അളവിൽ മാത്രം ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് നന്നായി കഴിക്കാമല്ലോ അല്ലേ. അപ്പൊ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ആ യാത്ര പൂർണ്ണമായിട്ടും നമുക്ക് എന്താ ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം.

0: 360 degree.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ അഖിലയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ട്രാവൽ ടിപ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത യാത്രകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ യാത്രയ്ക്ക് മുൻപ് തന്നെ ലക്ഷ്യസ്ഥാനത്തെ മാപ്പ് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വഴി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രേഖകളുണ്ടല്ലോ, പാസ്പോർട്ട്, ഐ ഡി കാർഡ്, ടിക്കറ്റ്, അത്തരം കാര്യങ്ങളുടെ ഫോട്ടോകൾ എപ്പോഴും ഫോണിലും ഇമെയിലും സൂക്ഷിക്കാൻ കൂടി എന്തായാലും ഓർക്കാം. അതുപോലെ തന്നെ പവർ ബാങ്ക് യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നല്ലേ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലുള്ള ആപ്പുകൾ ഉണ്ടല്ലോ. അത്തരം ആപ്പുകൾ ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്ന സമയത്താണ് നമുക്ക് ശരിക്കും വലിയൊരു സഹായമായിട്ട് മാറാം. അപ്പൊ ആ ഒരു കാര്യവും നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെയാണ് ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ബാങ്കിങ് വിവരങ്ങൾ കൈമാറാതെ ഇരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് വലിയ സെക്യൂർഡ് ആയിരുന്ന ഒരു കാര്യമല്ല, ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഫോണിന്റെ സ്റ്റോറേജ്, ഈ ഫോണിന്റെ സ്റ്റോറേജ് മുൻകൂട്ടി ഒഴിച്ചിടാൻ കൂടി മറന്നു പോകണ്ട. എങ്കിൽ മാത്രമേ എന്താ യാത്രാ ചിത്രങ്ങൾ ധാരാളമായിട്ട് പകർത്താനൊക്കെ സാധിക്കുള്ളൂ അല്ലേ. കൂടാതെ തന്നെ അനാവശ്യമായ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോണൊക്കെ നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കൂടി നമുക്ക് ലാഭിക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ ഡിജിറ്റൽ ലോകത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ യാത്ര കൂടുതൽ സുന്ദരമാക്കാം നമുക്ക്. ഇനിതേ അങ്ങനെ ഫോൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പണമിടപാടുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അല്ലെ. കേൾക്കാം നമുക്ക് മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത് അഖിലി എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. 360 degree, my tips and tricks, my code. ഞാൻ ആയിലിയാണ്. യാത്രയിൽ എല്ലാ പണവും ഒരിടത്ത് തന്നെ സൂക്ഷിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അങ്ങനെ സൂക്ഷിക്കരുത് എന്നാണ് പറയുക. കാരണം എന്താ, ഇത് നഷ്ടപ്പെട്ടാൽ വലിയ ഒരു പ്രതിസന്ധി ആവും ഉണ്ടാവുന്നല്ലേ. അതുകൊണ്ട് തന്നെ പണം എപ്പോഴും പല ബാഗുകളിലായിട്ട് വിഭജിച്ച് വെക്കുക. കുറച്ച് പണം ഷൂസിനുള്ളിലോ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ രഹസ്യ പോക്കറ്റുകളിലോ സൂക്ഷിക്കുന്ന നല്ലൊരു മുൻകരുതൽ തന്നെയാണ് കേട്ടോ. കൂടാതെ വലിയ തുക കയ്യിൽ കരുതാതെ കാർഡുകൾ ഉപയോഗിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കാം. അതുപോലെ തന്നെയാണ് അപരിചിതമായ സ്ഥലങ്ങളിൽ വില കൂടിയ ആഭരണങ്ങളൊന്നും ധരിക്കുന്നത് അത്ര നല്ല സുരക്ഷിതമായ ഒരു കാര്യമൊന്നുമല്ല. കുറച്ച് റിസ്കി ഫാക്ടർ കൂടുതലല്ലേ, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടാതെ തന്നെയാണ് ലഗേജുകളിൽ എപ്പോഴും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഉള്ള ടാഗ് വെക്കാനായിട്ട് മറന്നു പോകണം കേട്ടോ. ഇത് ബാഗ് മാറിപ്പോയാലും അല്ലെങ്കിൽ തിരികെ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ താമസിക്കുന്ന ഹോട്ടലിന്റെ കാർഡോ ലൊക്കേഷനോ എപ്പോഴും കയ്യിൽ കരുതുന്നതും നല്ലതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ബന്ധപ്പെടാനായിട്ട് നാട്ടിലുള്ള ഒരാളുടെ നമ്പറും ലോക്കൽ പോലീസ് നമ്പറും ഡയറിയിൽ കുറിച്ച് വെക്കാം. അപ്പൊ സുരക്ഷയുടെ കാര്യത്തില് ഒരു കോംപ്രമൈസ് ഇല്ലെങ്കിൽ ആ ട്രിപ്പ് കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് കുറച്ചും കൂടി ഈസി ആവുന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ട്രാവൽ എത്തിക്സ് നോക്കിയാലോ. കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: 360 degree.
1: Once again, welcome back to 360 degree. 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് on your Ahali from 90.4 ൽ. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ കുറച്ച് ട്രാവൽ എത്തിക്സ് പറയാൻ പോവാണ്. അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ സംസ്കാരത്തെയും നിയമങ്ങളെയും ബഹുമാനിക്കുക എന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വേണം എപ്പോഴും പെരുമാറാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ലീവ് നത്തിങ് ബട്ട് ഫുട് പ്രിന്റ്സ്, ടേക്ക് നത്തിങ് ബട്ട് പിക്ചേഴ്സ് എന്ന ഒരു തത്വമുണ്ട്. ആ ഒരു തത്വം എപ്പോഴും ഓർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക കച്ചവടക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു ശീലമൊക്കെ തന്നെയാണ്. അവർ നിർമ്മിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനും ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നും എഴുതാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എഴുതരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ എഴുതും, അതാണ് നമ്മുടെ സ്വഭാവം അല്ലേ. പത്രം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാം. ഉത്തരവാദിത്തമുള്ള ഒരു യാത്രക്കാരനാകുന്നത് വഴി എന്താ, നമ്മൾ ആ സ്ഥലത്തെ വെറും തലമുറയ്ക്ക് കൂടി സംരക്ഷിച്ചങ്ങ് കൈമാറുകയല്ലേ. അപ്പൊ ആ രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല പെരുമാറ്റം നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കാൻ കൂടി സഹായിക്കുന്ന കാര്യമല്ലേ. യാത്രകൾ നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ.

0: 360 degree.
1: യാത്രകൾ എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തെ കാണാൻ മാത്രമുള്ളതാണോ? അല്ല, അതിന് മാത്രമുള്ള കാര്യമൊന്നുമില്ല, നമ്മളെ തന്നെ തിരിച്ചറിയാൻ കൂടി ഉള്ളതാണ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു ടിപ്സുകൾ തീർച്ചയായിട്ടും അടുത്ത യാത്ര കൂടുതൽ നിങ്ങളെ രസകരവും എളുപ്പമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ചെറിയ കാര്യങ്ങളിലെ വലിയ ശ്രദ്ധ എപ്പോഴും എന്താ വലിയ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നുള്ളതാണ്. ലഗേജ് കുറയ്ക്കണം, പകരം നമ്മുടെ മനസ്സ് നിറയ്ക്കാന്നുള്ളതാണ് അല്ലേ. ഓരോ യാത്രയും പുതിയ പാഠങ്ങളാണ്. അതുകൊണ്ട് പേടിയില്ലാതെ പുതിയ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ വേഗം അങ്ങ് യാത്രയൊക്കെ ഒന്ന് പോയി നോക്കിയേ. അപ്പൊ ലോകം എപ്പോഴും ഇങ്ങനെ നീണ്ടു നിവർന്ന് മനോഹരമായി കിടക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് കാണാൻ വേണ്ടി നമുക്കൊരു ആയുസ് മുഴുവനുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയിൽ കുറെ സ്മാർട്ട് ട്രാവൽ ടിപ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡന്റ് വിത്ത് അഖിൽ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂ ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: Onka, for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at Rs. 8,39,900. Bring your family, take it for a test drive today. Kia.

ഇരുളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIയും CPIMഉം പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCKക്കും 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാവുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടനലാലും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽമഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328ലും നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു ബി എസ്. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫംഗ്ഷന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോൺഫിഡൻസോടെ അങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ വന്ന് പറയാണ്, എടാ നിന്റെ ഈ ഷർട്ടിന്റെ കളറ് നിനക്കൊട്ടും ചേരണില്ലല്ലോ. ആ മിനിറ്റില് അയാൾക്ക് ഷർട്ട് ഊരിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും. റെഡി ആയിട്ട് പോവാൻ ഒരുങ്ങി നിൽക്കല്ലേ, പക്ഷേ ആ ഫംഗ്ഷൻ തീരുന്നത് വരെ ആ ആളുടെ ഉള്ളില് ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, അയ്യോ ഷർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോശമാണോ. വി ജസ്റ്റ് കിൽ ഹിസ് എൻറ്റയർ ഡേ വിത്ത് വൺ സെന്റൻസ് അല്ലേ. ഇങ്ങനെ പല ചോദ്യങ്ങള് നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, പല കമന്റ്സും നമ്മൾ പറയാറുണ്ട്. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, അസുഖം വല്ലതും ഉണ്ടോ, നിന്റെ പല്ലിന് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലോ, ഇന്ന് സ്കിന്ന് ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് തോന്നും നമ്മൾ എന്തോ വലിയ കാര്യം ഉപദേശം കൊടുക്കുകയാണെന്ന്, ബട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ലാക്ക് ഓഫ് എംപതി. നമ്മുടെ നാവൊന്ന് അടക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നം മിക്കപ്പോഴും ലോകത്തുള്ളൂ എന്ന് പറയില്ലേ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ കമന്റുകൾ. ഒരു കാര്യം ഒരാളോട്

പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കണം, അത് പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നോക്കണം. ഒരു 30 സെക്കൻഡ്സിൽ സെറ്റാകാൻ പറ്റുന്ന കാര്യമാണ്. മുടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്ക് എന്ന് നമ്മൾ പറയാം, അല്ലാതെ നിനക്കെന്താ മുടിയില്ലാത്ത എന്ന് ചോദിക്കാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താ പറയുക, അന്യരുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസാണത്, അതിൽ കയറി നിന്ന് നമ്മൾ കമന്റ് പറയാൻ ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റും ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടല്ലേ, അതിനിടയില് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ആളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ലെങ്കിൽ വജാനെ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. സോ നെക്സ്റ്റ് ടൈം യു സീ സംവൺ, ഡോണ്ട് ലുക്ക് ഫോർ വാട്ട്സ് വാം. അവരുടെ ചിരിയെ കുറിച്ച്, നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. അവരുടെ വൈബിനെ കുറിച്ച് സംസാരിക്കാം. പഴയൊരു ഒരു പാട്ടിലെ വരികൾ പോലെ, മനസ്സ് നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പക്ഷെ ആ മനസ്സ് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. ബി കൈൻഡ്, ബിക്കോസ് നമുക്കറിയാം എല്ലാവരും എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും. അപ്പം അതിനിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല കോംപ്ലിമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസം അവരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നത്. ചിരിപ്പിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ചില ചോദ്യങ്ങളെ ചോദിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞവർക്ക് നേരെ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് ചോദിക്കുന്ന ആളുകൾ അവിടെ തോറ്റുപോവാണ്. അവരുടെ സങ്കടങ്ങളോ അവര് ഹോസ്പിറ്റൽ വരാന്തയിലെ വെയിറ്റിംഗോ ഒന്നും നമുക്കറിയില്ല. ആർക്കാ കുഴപ്പം എന്ന് ചോദിക്കാൻ നമ്മൾ ഡോക്ടർ അല്ല, അല്ലേ? ആ കാര്യത്തിൽ മാത്രമല്ല, ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അവര് ഓൾറെഡി ലിങ്ക്ഡിനിലും നൗക്കറിയിലും ഒക്കെ നോക്കി മെന്റൽ ഹെൽത്ത് തകർന്നിരിക്കുകയായിരിക്കും. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ജോലി ഒന്നും ആയില്ലല്ലേ എന്ന് ചൊറിയുന്ന സമയത്ത് അവരുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത്, കാലിലല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ ലൈഫിലെ ബാഡ് പാച്ചിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരു തരം റെസ്പെക്റ്റ് ആണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഒരാളെ കാണുമ്പോൾ അയാളുടെ കരിയറിനെ കുറിച്ചോ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ടോക്സിക് ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അവരുടെ സമാധാനത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, അല്ലേ? ആൻഡ് ഒരാളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാമല്ലോ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എന്റർടൈൻമെന്റ്സിന് ഒരു കുറവും ഇല്ലാത്ത ലോകത്തിലെ നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ചുറ്റും, സ്ക്രോള് ചെയ്യാൻ റീൽസ് ഉണ്ട്, കാണാൻ സീരീസ് ഉണ്ട്, സിനിമകളുണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത്രയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുള്ളപ്പോ വേറൊരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്. അതിനെയാണ് നമ്മൾ ഈ ടോക്സിക് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒരു തരം മെന്റൽ ഡിസീസാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് ചുറ്റും

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service.

0: app and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഎഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ എഫ്എമ്മും അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: Story of life.
6: Lighten your life. Lighten.
0: നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാറുണ്ടല്ലേ. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട്, ഒരു വീടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കും അല്ലേ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പ്രാർത്ഥിക്കും. അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ലോകം അവസാനിച്ചു എന്ന് കരുതിയിട്ട് തകർന്നു പോകും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ നമ്മളാകെ തകർന്നു പോകാറുണ്ട്. എന്നാൽ കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാം. അന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് സ്വയം പറയും, എന്താ പറയുക, അത് എനിക്കുള്ളതായിരുന്നില്ല, അത് എനിക്ക് പറ്റിയതായിരുന്നില്ല എന്ന് നമ്മൾ പറയും. പറയില്ലേ, അങ്ങനെ ഒരുപാട് തവണ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിനെ പൊള്ളിക്കുന്ന ആ ഒരു സത്യത്തെക്കുറിച്ചാണ്. ചില കാര്യങ്ങൾ, ചില ആളുകൾ, അതൊന്നും നമുക്കുള്ളതല്ല. അതൊരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് വളരെ വൈകിയായിരിക്കും. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ ഇത്രയും വൈകുന്നത് അറിയോ? കാരണമുണ്ട്. അന്ന് നമ്മുടെ കണ്ണുകളെ സ്നേഹമോ വാശിയോ കൊണ്ട് നമ്മളിങ്ങനെ മൂടിക്കെട്ടി വച്ചിരിക്കും അല്ലേ. നമുക്ക് ചേരാത്ത വസ്ത്രം നമ്മൾ നിർബന്ധിച്ച് അണിയാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത്. അത് അണിയുമ്പോൾ നമ്മൾ ശ്വാസം മുട്ടും, പക്ഷേ നമുക്കത് ഉപേക്ഷിക്കാനും തോന്നില്ല. ചില ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ കൈകളിൽ നിന്നിങ്ങനെ ഊർന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റും, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. പക്ഷേ ഫൈനലി നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന്. കാരണം അവര് നമുക്ക് വേണ്ടിയുള്ളവരല്ല. അയ്യോ വൈകിപ്പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ വൈകിയ വേളയിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾ ചെലവാക്കിയ ആ സമയം പാഴായിപ്പോയി എന്ന് കരുതരുത്. ആ സമയം പാഴായിപ്പോയി എന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതൊരു പാഠം മാത്രമാണ്. ശരിയായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തിരിച്ചറിയാനുള്ളൊരു പക്വത, ആ കാത്തിരിപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. ദൈവം ചില വാതിലുകൾ അടയ്ക്കുന്നത് നിങ്ങളുടെ മുന്നിലെ വഴിയില്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ചേരാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കുള്ളതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ വസ്തുവിനെയോ വ്യക്തിയോ ആദരവോടെ അങ്ങ് റിലീസ് ചെയ്ത് കളയുക. നീ എൻ്റേതല്ല, പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ വളരെയധികം സന്തോഷമെന്ന് പറയാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഇന്ന് നിങ്ങൾ എന്തിനെയെങ്കിലും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ? അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിലപിക്കുന്നുണ്ട്. എങ്കിലൊരു കാര്യം ഓർക്കണം, പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഇതിനേക്കാൾ മികച്ച മറ്റൊന്ന് വേറെവിടെയോ കരുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു കാര്യവും ആ മനുഷ്യരും നിങ്ങളെ തേടി വരും. അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അന്നേ നിങ്ങൾ തിരിച്ചറിയുള്ളൂ പഴയത് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടും നല്ലതായി, അതൊരു അനുഗ്രഹമായിരുന്നുവെന്ന് നിങ്ങൾക്ക് അന്നേ തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. നമുക്കുള്ളതൊക്കെ നമ്മളെ തേടി വരും, നമുക്കല്ലാത്തതൊക്കെ നമ്മളെ വിട്ടു പോകും. ഈയൊരു ലൈറ്റായിട്ടുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ജീവിതം ഹാപ്പിയാകും. വൈകിയാണെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ എന്നോർ

0: Story of life.
1: Lighten your life. Lighten. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില മനുഷ്യന്മാർ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വെറുക്കുന്നത് എന്ന്? ഒരു കാരണവും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നമ്മളോട് വെറുപ്പായിരിക്കും, നമ്മളോട് ഭയങ്കര ഇഷ്ടക്കേടായിരിക്കും. നിങ്ങൾ അവർക്ക് ഒരു ദോഷവും ചെയ്തിട്ടുണ്ടാവില്ല, ആരോടും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ടും നിങ്ങളെ കാണുമ്പോൾ ചിലരുടെ മുഖം കറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന് ലളിതമായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അത് നിങ്ങളെക്കുറിച്ചല്ല, അത് അവരുടെ ഉള്ളിലെ ഒരു പരാജയബോധത്തെക്കുറിച്ചാണ്. അവർ തോറ്റുപോയവരാണ്, തോൽക്കാൻ പോകുന്നവരാണ്, ആ ഒരു ചിന്താഗതിയാണ് അവർ നിങ്ങളെ വെറുക്കാൻ കാരണം, നിങ്ങളോട് ദേഷ്യം കാണിക്കാൻ കാരണം. ജീവിതത്തിലെ ഒരു റിയാലിറ്റി പറയട്ടെ, ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള റിയാലിറ്റി പറയട്ടെ, ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു റിയാലിറ്റി, ആളുകൾക്ക് നിങ്ങളോട് മത്സരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്നത്, നിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? നിങ്ങളെല്ലാവരെയും പോലെ സാധാരണ നിലയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് നിങ്ങൾ വളരുമ്പോൾ പതുക്കെ പതുക്കെ ചിത്രങ്ങളൊക്കെ മാറും. നിങ്ങളുടെ കഴിവിനൊപ്പം എത്താനായിട്ട് കഴിയാത്തവർ, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തോൽപ്പിക്കാൻ കഴിയാത്തവർ അവസാനം തിരഞ്ഞെടുക്കുന്ന ഒരു ആയുധമാണ് വെറുപ്പ്. നിങ്ങൾക്ക് ചുറ്റും നുണകൾ പ്രചരിപ്പിക്കാനും നിങ്ങളുടെ വിജയങ്ങളെ ഓ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കാനും ഒക്കെ ആയിട്ട് അവർ ശ്രമിക്കും. കാരണം നിങ്ങളെ അംഗീകരിക്കുക എന്നാൽ അവർ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വെറുപ്പുകൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന് മനസ്സിലാക്കുക. ഒരാൾ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെക്കാൾ മുന്നിലാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളിലെ ഏതോ ഒരു കഴിവ് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളോട് നേരിട്ട് മത്സരിച്ച് ജയിക്കാനായിട്ട് കഴിയില്ല എന്ന തിരിച്ചറിവാണ് അവരെ ഈ ഒരു വെറുപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വെറുക്കുന്നവരെ കണ്ട് വഴിമാറി നടക്കരുത്, അവരോട് തർക്കിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി പാഴാക്കേണ്ടതല്ല, പകരം അവർക്കൊരിക്കലും എത്താൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് വീണ്ടും വീണ്ടും പറക്കുക. നിങ്ങളുടെ വളർച്ചയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഒരു കാര്യം ഓർക്കുക, സിംഹത്തോടാണ് എല്ലാവരും മത്സരിക്കാനായിട്ട് വരുന്നത്, അല്ലാതെ വഴിയിലെ പുല്ലിനോടല്ല. നിങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കാട്ടിലെ രാജാവാണ് എന്നാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർക്കൊരിക്കലും നിങ്ങളെപ്പോലെ ആകാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കുക. വെറുപ്പിന് സ്നേഹം കൊണ്ട് മറുപടി നൽകാനായിട്ട് കഴിയാത്ത ഇടങ്ങളിലെ വിജയം കൊണ്ട് മറുപടി നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളുടെ വളർച്ച കാണട്ടെ, ആ വെറുപ്പിൻ്റെ ചൂടിൽ കൂടുതൽ തിളക്കമുള്ളവരായിട്ട് നിങ്ങൾ മാറും. മത്സരിക്കാൻ കഴിയാത്തവർ വെറുക്കട്ടേന്ന് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഒന്ന് നോക്കി മുന്നോട്ട് പോകും. ആരവങ്ങളില്ലാതെ നിശബ്ദമായി നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പടുക്കുക. വെറുക്കട്ടെ, മനുഷ്യന്മാർ വെറുക്കും വേണ്ടേ, എപ്പോഴും സ്നേഹിച്ചാൽ മാത്രം മതിയോ?

0: Story of life.
1: Lighten your life. Lighten. നമ്മൾ പലപ്പോഴും കരുതും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതകൾ എന്ന് പറയുന്നത് യുദ്ധങ്ങളായിരിക്കും, അല്ലെങ്കിൽ വംശഹത്യകളായിരിക്കും, അതൊക്കെ അല്ലേ. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന ആരും കാണാത്ത, നിയമപുസ്തകങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു ഭീകരമായ പ്രവർത്തനമുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒന്നാകെ തകർത്ത് കളയുന്നൊരു വഞ്ചനയാണ്, സ്നേഹത്തിന്റെ വേഷത്തിൽ വരുന്നൊരു ക്രൂരതയാണ്. ചില മനുഷ്യരുണ്ട് കേട്ടോ, ഒരുപാട് വേദനകൾക്കൊടുവിൽ, ഒരുപാട് തഴയപ്പെടലുകൾക്കൊടുവിൽ തനിച്ചായി പോയവരാണ് അവർ. അവർ പതുക്കെ ആ ഒറ്റപ്പെടലിനോട് പൊരുത്തപ്പെട്ടു പോകും. തനിയെ നടക്കാൻ, തനിയെ ഭക്ഷണം കഴിക്കാൻ, സ്വന്തം സങ്കടങ്ങൾ സ്വന്തം ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വയ്ക്കാൻ അവർ പഠിക്കും. അവരുടെ ആ ഒരു തനിമയാണ് അവരുടെ ലോകം. അവിടെ അവർ സുരക്ഷിതരാണ്. പക്ഷെ ആ ലോകത്തേക്ക് ഒരാൾ കടന്നു വരും. സ്നേഹത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നൽകിയിട്ട് അവരുടെ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ കോട്ടകൾ അവർ തകർക്കും. ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് വിശ്വസിപ്പിച്ച് അവരെ ആ തനിമയിൽ നിന്ന് മോചിപ്പിക്കും. അവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങും, വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങും. ഇല്ലേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിച്ചവരെ ആ ശീലത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം അവരെ വീണ്ടും ഒറ്റയ്ക്കാക്കി പോകുക എന്നതാണ്. ശരിയല്ലേ? എന്തിനാണ് നിങ്ങൾ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നത്? അവർ തനിയെ സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ പഴയ ലൈഫ് അത്ര വലിയ ഭാരമാകില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ അവർക്ക് ഒരു തുണയുണ്ട് എന്നൊരു തോന്നൽ നൽകി, അവരെ നിങ്ങളെ ആശ്രയിക്കാനായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ആ കൈകളൊക്കെ വിടുവിച്ച് നിങ്ങൾ നടന്നങ്ങ് പോവുകയാണ്. അവരനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, അത് മരണം നൽകുന്ന വേദനയേക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയും വിശ്വാസത്തെയും ഒരേപോലെ കൊന്നു കളയുന്ന പ്രവൃത്തിയാണത്. ഇനി ഒരാളെ വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി ആ ഒറ്റപ്പെടലിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അവർക്ക് പഴയതിനേക്കാൾ നൂറിരട്ടി പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ആ ഒറ്റപ്പെടലിന് നിങ്ങൾ നൽകിയ ഓർമ്മകളുടെ ഭാരം കൂടിയുണ്ട് അല്ലേ. എടോ, ഒരാളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു തമാശയല്ല, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. കൂടെ നിൽക്കാൻ കഴിയില്ല എങ്കിലേ, പാതി വഴിയിൽ ഉപേക്ഷിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ, ദയവ് ചെയ്ത് അവരുടെ നിശബ്ദമായ ലോകത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവർ തനിയെ ജീവിച്ചോട്ടെ, അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. സ്നേഹം എന്നത് ഒരാളെ മോചിപ്പിക്കുന്നതായിരിക്കണം, അല്ലാതെ തളർത്തുന്നതാവരുത്. കൈവിടുമെന്ന് ഉറപ്പുള്ളവർ ആ കൈ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലർക്ക് ആ ഒരു രണ്ടാമത്തെ ഒറ്റപ്പെടലുണ്ടല്ലോ, താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. മനസ്സിലായോ? മുങ്ങിത്താഴുന്നവന് മരിച്ചു പോകുമെന്ന് ഉറപ്പോടുകൂടി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. നമുക്ക് കയറ്റാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും നമ്മളൊന്ന് ശ്രമം നടത്തി, അവൻ പ്രതീക്ഷിച്ചു വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരാം എന്നൊരു പ്രതീക്ഷ അവന് കൊടുത്തു. എന്നിട്ട് ആ കൈവിട്ട് നമ്മളങ്ങ് പോവുകയാണ്. എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഏറെക്കുറെ അതുപോലെ തന്നെയല്ലേ ഇതും അല്ലേ? ഏറെ പ്രതീക്ഷകൾ നൽകിയിട്ട്, ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവനെ വിളിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ട് ഇടയ്ക്ക് വെച്ച് അങ്ങ് ഇറങ്ങിപ്പോകും. അതിലും വലിയൊരു ക്രൂരതയില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്ന അതിലും വലിയൊരു ക്രൂരതയില്ല.

0: ആദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഗായകനാണ് വിജയ് യേശുദാസ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ഒരു വലിയ ആരാധിക കൂടിയാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്ന് വിജയ് യേശുദാസ് സ്പെഷ്യൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേൾക്കാം. വിജയ് യേശുദാസ് എന്ന ഗായകന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ 1 അവർ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. 2012 അദ്ദേഹത്തിന് ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടുകൾ, 2 പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിലെ അകലെയോ നീ അകലെയോ എന്ന പാട്ട്, പിന്നെ മറ്റൊന്ന് സ്പിരിറ്റ് എന്ന സിനിമയിലെ മഴ കൊണ്ട് മാത്രം എന്ന പാട്ട്. ഈ 2 പാട്ടുകളും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുകളാണ്. അതിലാദ്യം വിജയ് യേശുദാസ് പാടിയതിൽ ഏറ്റവും മികച്ച 5 ഗാനങ്ങളിൽ ഒന്നെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ആ ഗാനത്തിലേക്കാണ്, ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. 2012 ഇറങ്ങിയ സിനിമ. ചിറ്റൂർ ഗോപി വരികളെഴുതി, ദീപക് ദേവ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈണം പകർന്നു. ദീപക് ദേവിൻ്റെ ഒരു പീക്ക് ടൈം ആയിരുന്നു അത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറന്നുവെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില ഓർമ്മകളുണ്ട് അല്ലെ. ആ ഓർമ്മകളെ ഒരു നിമിഷം കൊണ്ട് പൊടി തട്ടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഗാനം കേൾക്കാം, ഗ്രാൻഡ് മാസ്റ്ററിലെ അകലെയോ നീ അകലെയോ എന്ന പാട്ട്.

ഗാനം ലോഹിതദാസിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. വിജയ്, ശ്വേത ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് പാട്ടുകൾ പാടി തന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര രസമാണല്ലേ. ദാസേട്ടനും ദാസേട്ടനെ പോലെയുള്ള ഒരു വലിയ ഒരു മനുഷ്യന്റെ ഒരുപാട് പാട്ടുകൾ പാടി നമുക്ക് തന്നിട്ടുള്ള ഒരാളുടെ മകൻ, ഒപ്പം സുജാത ചേച്ചിയെ പോലെയുള്ള ഒരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ഗായികയുടെ മകൾ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് പിന്നെയും പാട്ടുകൾ പാടിത്തരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലെജൻഡറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും. അപ്പം ആ ഒരു ഡുവറ്റിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ് നിവേദ്യം എന്ന സിനിമയിലെ കോലക്കുഴൽ വിളി കേട്ടോ എന്ന പാട്ട്. ഈ പാട്ടിൻ്റെ ഒരു ടേക്ക് ഓഫ് ഉണ്ടല്ലോ, ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഊടക്കുഴൽ പോർഷൻ, അത് കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അടിവയറ്റിൽ നിന്നും നെഞ്ചിലേക്കൊരു എനർജി വന്നങ്ങ് കയറും. അത്തരത്തിലാണ് എം ജയചന്ദ്രൻ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ ഗാനമാണ് ഓർമ്മയിലുടരും ഗാനം.

ഭാഷ എഴുതിയ ഏറ്റവും പ്രണയാർദ്രമായ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള വരികൾ ഞാൻ കണ്ടത് ഇന്ത്യൻ റുപ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ വരികളിലാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിത്തുന്ന ഒരു പാട്ടാണത്, ഈ പുഴയും സന്ധ്യകളും നീലമിഴി ഇതളുകളും എന്ന പാട്ട്. പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖ മുകിലിനോട് എന്തു ചൊല്ലി അറിയുമോ. എന്താ എഴുതിയിരിക്കുന്നത്! മുല്ലനേനി മാഷിന് കോടി പുണ്യം, കോടി പ്രണാമം. ഷഹബാസ് സമനാണ് ഈ വരികൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മനോഹരമായ, മറ്റൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഇന്ത്യൻ

അടുത്ത ഗാനവും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഒരു പോലീസുകാരൻ ഭാര്യയുടെയും മകളുടെയും ഓർമ്മകളിൽ ജീവിക്കുന്നു. തൻ്റെ കൂടെ ഇപ്പം ഇല്ലാത്ത വൈഫിൻ്റെയും മോളുടെയും ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരു പോലീസുകാരനായിട്ട്, ഒരു ഒരു ഒരു സൈക്കിക് ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പോലീസുകാരനായിട്ട് പൃഥ്വിരാജ് എത്തിയ ഒരു സിനിമ ഓർക്കുന്നുണ്ടോ? മെമ്മറീസ് എന്ന സിനിമ, നമ്മുടെ ജീതു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ. ശരിക്കും ആ സിനിമയിൽ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു പാട്ടാണ് തിരയും തീരവും എന്ന പാട്ട്, വിജയ് യേശുദാസിൻ്റെ പാട്ട്. ശരിക്കും ചില പാട്ടുകൾ ഇങ്ങനെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന, ഓർമ്മകളെക്കുറിച്ചുള്ള പാട്ടുകളുണ്ടല്ലേ, അതൊക്കെ ശരിക്കും മുത്തുകളാണ്, ജെംസാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ എന്നുള്ളതാണ്. സെജോ ജോൺ വരികൾ എഴുതി, അദ്ദേഹം തന്നെ ഈണം പകർന്ന്, മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടായി മാറിയിട്ടുള്ള പാട്ടാണ് മെമ്മറീസിലെ തിരയും തീരവും എന്ന പാട്ട്. വിജയ് യേശുദാസ് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുള്ള ഒരു ഗാനം.

അടുത്ത ഗാനം ഗദ്ദാമ എന്ന സിനിമയിലെ പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെനറ്റ് വീട്രാഗിന്റെ സംഗീതം, വിജയ് യേശുദാസിനൊപ്പം കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട്. ഗൃഹാതുരത്വം, സങ്കടം ഇങ്ങനെയുള്ള കുറേ ഓർമ്മകൾ ഉണർത്തുന്ന അതിമനോഹരമായ ഗാനമാണ് ഈ ഒരു ഗാനം. പ്രത്യേകിച്ച് ഈ പാട്ട് നാട്ടുവഴിയോരത്ത് എന്ന പാട്ട് ചിത്രീകരിച്ചിട്ടുള്ള ലൊക്കേഷൻ സൂപ്പർബാണ്. ഈ പാട്ടിൽ ഒരുപാട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിന് ദാസേട്ടന്റെ സൗണ്ടുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി എനിക്ക് തോന്നി കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് പറയൂ എവിടെയെങ്കിലും സാമ്യങ്ങളുണ്ടോ എന്നുള്ളത്. വിജയ് യേശുദാസിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തില് ഗദ്ദാമ എന്ന സോങ്ങാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

അടുത്ത ഗാനം ജോജോ ജോർജ് എന്ന ഒരു നടന്റെ കരിയറിലെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ജോസഫ് എന്ന സിനിമയിലെ പാട്ടാണ്. ജോസഫ് എന്ന സിനിമയിൽ വിജയ് യേശുദാസിന്റെ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി തീർന്നടി എന്ന പാട്ട് മനസ്സിലേക്ക് വരാം. പക്ഷെ ആ പാട്ടല്ല, വേറൊരു പാട്ടാണ്. കണ്ണെത്താ ദൂരം നീ മായുമ്പോൾ എന്ന പാട്ടാണ്. വി കെ ഹരിനാരായണൻ എഴുതിയിട്ടുള്ള വരികൾ, അസാധ്യമായിട്ടുള്ള ലിറിക്സ് ആണ്. ഭയങ്കര ഫീലാണ് ഈ ഒരു പാട്ടിന്. വരാം ഞാൻ നിനക്കായി ഒരിക്കൽ നീയുള്ള ലോകങ്ങളിൽ എന്നൊക്കെ എഴുതുമ്പോൾ ശരിക്കും പാട്ട് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നെഞ്ചിങ്ങനെ വിങ്ങി പൊട്ടുന്ന ഒരു ഒരു ഫീലാണ്. കണ്ണുകൾ അറിയാതെ നിറയുന്നൊരു ഫീലാണ്. അമേസിംഗ് സോങ് ആണ് ഈ ഒരു സോങ്. സങ്കടം കൂടുതൽ വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുത്തുന്ന പാട്ടുകൾ കൂടുതൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഭയങ്കരമായി ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ സങ്കടം. അതുപോലെ ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ ആശ്വാസവും തോന്നും. അത്തരത്തിലൊരു പാട്ടാണ് ജോസഫ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രഞ്ജിൻ രാജ് ഈണം പകർന്ന് വി കെ ഹരിനാരായണൻ വരികൾ എഴുതി വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഈ ഒരു ഗാനം.

അടുത്ത ഗാനം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. കോലക്കുഴൽ വിളികേട്ടോ എന്ന പാട്ട് ഹിറ്റായതിനു ശേഷം നമ്മുടെ വിജയ് യേശുദാസും ശ്വേത മോഹനും ഒന്നിച്ചൊരു പാട്ടാണ്. നല്ല പാട്ടായിരുന്നു, പക്ഷേ ഈ പാട്ട് ഹിറ്റായില്ല. ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ട് ഈ ഒരു പാട്ടിന്. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഒരു പക്ഷേ സുൽത്താൻ എന്ന സിനിമ ആവറേജ് കളക്ഷൻ മാത്രം നേടിയിട്ടുള്ളൊരു സിനിമയാണ്, അതുകൊണ്ടായിരിക്കാം ഈ പാട്ട് ശ്രദ്ധിക്കാതെ പോയത്. നല്ലൊരു പാട്ടാണ് രാക്കുയിൽ കൂട്ടുകാരി എന്ന പാട്ട്. എം ജയചന്ദ്രന്റെ സംഗീതം, ലോഹിതദാസാണ് ഈ പാട്ടിന് വരികൾ എഴുതി.

അടുത്ത ഗാനം ഷിക്കാരി എന്ന സിനിമയിലെ പാട്ടാണ്. അഭയ സിംഹ സംവിധാനം ചെയ്ത 2012 റിലീസ് ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമ ശരിക്കും വിജയ് യേശുദാസിന്റെ പാട്ടുകൾ തിരഞ്ഞു പോയപ്പോഴാണ് ഇതുപോലൊരു സിനിമ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷെ ഈ പാട്ട് നല്ല രസമാണ്. ഇങ്ങനെയുള്ള സിനിമകളിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലേ. നമ്മൾ അറിയാതെ പോയ സിനിമകൾ, അറിയാതെ പോയ, കേൾക്കാതെ പോയ പാട്ടുകൾ. വിജയ് യേശുദാസിനൊപ്പം ചിത്രശേഷി ഈ പാട്ട് പാടിയിട്ടുണ്ട്. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വി ഹരികൃഷ്ണയുടേതാണ് സംഗീതം.

അടുത്തകാലം മനസ്സിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന മനോഹരമായൊരു പ്രണയ ഗാനമാണ്. 90s ഒരു വൈബാണ് ഈ ഒരു പാട്ടിന്. പഴയ പാട്ടിനോട് പാട്ടുകളോട് എന്തോ ഒരു സാമ്യമുള്ള പാട്ട്, ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഈ പാട്ട്. രാജാമണിയുടെ സംഗീതം വിജയും ശ്വേതയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് റഫീഖ് അഹമ്മദിൻ്റെതാണ് വരികൾ.

അടുത്ത ഗാനവും റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വരികളിലെ പാട്ടാണ്. ശ്രീ റഫീഖ് അഹമ്മദ് എന്ന കവിയെ കുറിച്ച് പറയുമ്പോൾ വരികളിൽ അല്പം കവിത്വം സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ചില വാക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും ചില വാക്കുകൾക്ക് ഇത്തിരി ആഴ കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയിലെ പാട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ പാട്ടില് ഷഹബാസ് അമൻ സംഗീതം പകർന്നിട്ടുണ്ട്. വിജയ് യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. ശ്രീ റഫീഖ് അഹമ്മദിന്റെ ആഴത്തിലുള്ള വരികളുണ്ട് ഈ പാട്ടിൽ.

അടുത്ത പാട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടയ്ക്കിടെ കേൾക്കാറുള്ള പാട്ട് കൂടിയാണ്. പ്രശാന്ത് പ്രഭാകറിന്റെ മ്യൂസിക് കോമ്പോസിഷൻ, വിജയേശുദാസ് അലിഞ്ഞു പാടിയിട്ടുള്ള പാട്ടാണ്. ഒരു 1000 തവണയെങ്കിലും കേട്ട് കഴിഞ്ഞു ഈ പാട്ട്. ഞാൻ ലോറൻസ് ഫെർണാണ്ടസിന്റെ വരികളാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. വിജയേശുദാസിന്റെ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: എപിജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇപിജി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: Listen without break. Where? Ahalya FM 90.

0: ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ടുകേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.